0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 666557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

0: ദീപം.
1: ഒരു പഴയ ക്ലോക്ക് മേക്കർ പുതിയതായി നന്നാക്കിയെടുത്ത ഒരു കടികാരം ഭാവിയിൽ താൻ ചെയ്യേണ്ട ജോലിയെക്കുറിച്ച് ആലോചിച്ച് പെട്ടെന്ന് ആകെ വിഷമത്തിലായി. ദൈവമേ, എനിക്കൊരു ദിവസം 86,400 തവണയും ഒരു വർഷത്തിൽ കോടിക്കണക്കിന് തവണയും എനിക്ക് ടിക് ടിക് എന്ന ശബ്ദം ഉണ്ടാക്കേണ്ടി വരുമല്ലോ. ഇത്രയും വലിയ ഭാരം താങ്ങാൻ എൻ്റെ ചെറിയ ഹൃദയത്തിന് കഴിയില്ല. ഇങ്ങനെ പറഞ്ഞ് ഭയന്ന് അത് പ്രവർത്തനം നിർത്തിവെച്ചു. ഇതറിഞ്ഞ വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്തിനാണ് ഒരു വർഷത്തെക്കുറിച്ച് ഒന്നിച്ചാലോചിച്ച് ഭയപ്പെടുന്നത്? ഇപ്പോൾ ഈ ഒരു സെക്കൻഡിൽ ഒരു തവണ മാത്രം ടിക് എന്ന ശബ്ദം വെക്കാൻ നിനക്ക് കഴിയുമോ? അത് വളരെ എളുപ്പമാണെന്ന് മനസ്സിലാക്കിയ ക്ലോക്ക് സന്തോഷത്തോടെ വീണ്ടും ഓടിത്തുടങ്ങി. ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളെയോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളെയോ ഓർത്ത് ഭയന്ന് നമ്മൾ പലപ്പോഴും പതറിപ്പോകാറുണ്ട്. എന്നാൽ നാളെയെക്കുറിച്ച് ആകുലപ്പെടാതെ ഇന്ന് നമ്മുടെ മുന്നിലുള്ള ആ ചെറിയ ചുവടുവെപ്പിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഏത് വലിയ വിജയവും നമുക്ക് എളുപ്പത്തിൽ കൈപ്പിടിയിലാക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 14 കൊല്ലവർഷം 1201 മിഥുനം 30 ചൊവ്വാഴ്ച.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் மோஜோ.
1: குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிக. இன்று ராவிலே எழுந்தேற்றப்போ உண்டோ நீங்களுக்கு எந்த தோணிட்டுண்டாயிருந்தது? பயங்கர மடியும் யாதொரு எனர்ஜியும் இல்லாத்தொரு ஃபீல் தோணிட்டுண்டாயிருந்தோ? ஃபோனக்கே எடுத்து சும்மா அங்கோட்டும் இங்கோட்டும் ஸ்க்ரோள் செய்து எந்த செய்யணும் இன்னும் யாதொரு ஐடியும் இல்லாது இருக்கிறது வல்லாத்தொரு சிச்சுவேஷன் ஆனே. நம்ம எப்படியும் ஃப்ரெண்ட்ஸினோடக்கே பையறேன் எந்த போரான லைஃப், ஒரு த்ரில்லும் இல்ல என்னே. திவசம் ராவிலே எழுந்தேல்க்கோ, வர்க்கினு போகணும், திச்சு வரும், உறங்கும். ശരിക്കും ഒരു റോബോട്ടിനെ പോലെ ഒരേ റൊട്ടീൻ ഫോളോ ചെയ്ത് നമ്മൾക്ക് തന്നെ ഈ ലൈഫ് വല്ലാതെ മടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഈ ഒരു മടുപ്പ് മാറ്റാൻ വേണ്ടിയാണ് ജൂലൈ മാസം ലോകമെമ്പാടും നാഷണൽ ആന്റി ബോർഡം മന്ത് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ബോറടി മാറ്റാൻ വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു മാസം. ശരിക്കും എന്തിനാണ് ഇങ്ങനെയൊരു മാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ബോറിംഗ് ലൈഫിൽ നിന്നും നമ്മൾക്ക് തന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും എന്തിനൊക്കെ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബിസി ഷെഡ്യൂളിൽ സ്വന്തം സന്തോഷം എന്താണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു രീതിക്ക് ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ടും ലൈഫ് കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് എൻജോയ് ചെയ്യാനും ഈ ഒരു മാസം നമ്മളെ ഓർമ്മിപ്പിക്കാനും കേട്ടോ. ഇതിനായിട്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ചെറിയ ചേഞ്ചസ് മാത്രം കൊണ്ടുവന്നാൽ മതി. ഫോർ എക്സാമ്പിൾ, കുറേ കാലമായിട്ട് വായിക്കാനായിട്ട് മാറ്റിവെച്ച ഒരു പുസ്തകം ഇന്ന് തന്നെ ഒന്ന് എടുത്ത് വായിക്കാനായിട്ടൊന്ന് ശ്രമിക്കാട്ടോ. അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി പുതിയ എന്തെങ്കിലും ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അതും അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ച് കുറച്ച് നേരം പഴയ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കാട്ടോ. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബോറിംഗ് റൊട്ടീൻ ഒന്ന് മാറ്റിപ്പിടിക്കാനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. ഓരോ ദിവസവും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും തന്നെ വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ഒരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കമാവട്ടെ. ആൻഡ് ഓൾസോ മോർണിംഗ് മോജോയുടെ എല്ലാ ലിസണേഴ്സിനും നല്ലൊരു ട്യൂസ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോ നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

യെസ് എങ്ങനെ പാണ്ടിപ്പട എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടല്ലോ, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്കൂൾ ട്രിപ്പ് അല്ലെങ്കിൽ അവധിക്കാലത്ത് ഫാമിലിയുടെ കൂടെ പോകുന്ന ഔട്ടിംഗ് അല്ലേ. അമ്മ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചോറും കറികളും സ്നാക്സും ഒക്കെ ഉണ്ടാക്കി വലിയൊരു പാത്രത്തിലൊക്കെ പാക്ക് ചെയ്ത് നമ്മളെല്ലാവരും കൂടി വണ്ടിയിലോ ബസ്സിലോ ഒക്കെ കയറി ദൂരെ എവിടെയെങ്കിലും പോകാറുണ്ട്. എന്നിട്ട് നല്ല തണുപ്പുള്ള ഒരു മരത്തണലിൽ വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഫീല്, നമ്മുടെ ആ പഴയ നല്ല മെമ്മറീസൊക്കെ ഒന്നുകൂടി പൊടിതട്ടി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സമയമാണ് ഇത്. കാരണം ഈ ജൂലൈ മാസം ലോകമെമ്പാടും നമ്മൾ നാഷണൽ പിക്നിക് മന്ത് ആയിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു പിക്നിക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും കുറേ ദൂരം എവിടെയെങ്കിലും വലിയ യാത്ര പോകണം, ഒരുപാട് പൈസ ചെലവാക്കണം എന്നൊക്കെ. പക്ഷെ സത്യത്തിൽ അതൊന്നുമല്ല ഈ ഒരു റിയൽ പിക്നിക് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പാർക്കിൽ പോയിട്ടോ അല്ലെങ്കിൽ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഒരു ശാന്തമായ സ്ഥലത്ത് പോയിട്ടോ നമുക്ക് ഈ ഒരു സമയം വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. പുറത്തുനിന്ന് വാങ്ങുന്ന ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡൊന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ. വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കുറച്ച് വിഭവങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ഒരു ബാഗിലെടുക്കുക, പിന്നെ നിലത്ത് വിരിക്കാനായിട്ടൊരു വലിയ ബെഡ്ഷീറ്റും എടുത്ത് ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു അല്പം നേരം ചെലവഴിക്കാൻ മാത്രം പോയാൽ മതി. നമ്മളെപ്പോഴും വീടിൻ്റെ ഓഫീസിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇരിക്കാതെ പുറത്തിറങ്ങി പ്രകൃതിയുടെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പീസ് ഓഫ് മൈൻഡ് വളരെ വലുതാണ്. ആ ഒരു സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് കൂടെയുള്ളവരോട് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ടും പഴയ കാര്യങ്ങൾ ഓർത്തിച്ചിരിക്കാനായിട്ടും ഒക്കെ ഈ ഒരു ചെറിയ പിക്നിക് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. യാതൊരു ടെൻഷനും ഇല്ലാതെ ആ പഴയ കുട്ടിക്കാലത്തേക്ക് നമ്മൾക്ക് വീണ്ടും തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ഫീലായിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് ഈ വരുന്ന വീക്കെൻഡിൽ എല്ലാവരും നല്ലൊരു ചെറിയ പിക്നിക് ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് മോർണിംഗ് മോജോയിലൂടെ. ഇനിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ഫ്രം ദ മൂവി ഇയോബിൻ്റെ പുസ്തകം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സ്പെയിൻ സന്ദർശനം പുരോഗമിക്കുന്നു. സ്പെയിൻ വൈസ് പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ചകൾ നടത്തി. ഇന്ത്യ സ്പെയിൻ ബിസിനസ് ഫോറത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഗതാഗതം, സുസ്ഥിര വികസനം, കല, ശാസ്ത്രം, സംസ്കാരം എന്നിവയിൽ ഇന്ത്യയും സ്പെയിനും തമ്മിൽ സഹകരണം ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: In a seamless and much larger engagement between our two countries. Huge opportunities, whether in advanced manufacturing, mobility, sustainability, railways, as the secretary just mentioned, advanced technologies, infrastructure, innovation, the digital technology world, art, science, culture, education, tourism. The sky is the limit, my friends.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്നലെ മുംബൈയിലെത്തിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് ഇന്ന് രാവിലെ എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾക്ക് 53 ലക്ഷം ഗുണഭോക്താക്കൾ പ്രയോജനപ്പെടുത്തും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം കുറിക്കും. മേളയുടെ 3rd പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. OMR സംബന്ധിച്ച പരാതികളും ആശങ്കകളും അറിയിക്കാനുള്ള സൌകര്യം ഈ മാസം 15th വരെ ലഭ്യമായിരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3rd സംഘം 8 നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്സ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രാമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തർ ഡ്രുബോബ്, അന്ന കിഖിന എന്നിവർക്ക് ഒപ്പമാണ് യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. മുൻ IAS ഉദ്യോഗസ്ഥയായ സുധാപിള്ള അധ്യക്ഷയായ അഞ്ചംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കിഫ്ബിയെ സംബന്ധിച്ച് വിശദമായി പഠനം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. 2028-29 കാലയളവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
3: ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനവും സുരക്ഷയും തുല്യവികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ സമീപനമായി ശാന്തി ദർശനം അദ്ദേഹം അവതരിപ്പിച്ചു. UN രൂപീകൃതമായതുമുതൽ ഇതുവരെ ഏകദേശം 50 സമാധാന ദൌത്യങ്ങളിലായി 300,000 സേനാംഗങ്ങളെ ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ 10 UN സമാധാന ദൌത്യങ്ങളിലായി 4,300+ ഇന്ത്യൻ സേനാംഗങ്ങൾ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 8 തവണ ഇന്ത്യ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായിരുന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2021-22 കാലയളവിലായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിൽ UAE 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഒമാൻ തീരത്തിന് സമീപത്ത് വെച്ചാണ് ആക്രമണം നടന്നത്. ഇതിനെ തുടർന്ന് ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ കണ്ടെത്തി. അപകടത്തിൽ 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. കാണാതായ മറ്റ് 6 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. വേവ്സ് 2027 ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 കീഴിൽ വ്യവസായ അധിഷ്ഠിത മത്സരങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മീഡിയ എന്റർടൈൻമെന്റ് മേഖലയിലെ ക്രിയേറ്റർമാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. മികച്ച സൃഷ്ടികൾ വേവ്സ് 2027 ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന ക്രിയേറ്റോസ്ഫിയറിൽ പ്രദർശിപ്പിക്കും. ഈ മാസം 31 വേവ്സ് ബസാർ.com എന്ന വെബ് ഓൺലൈൻ പോർട്ടൽ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ചലഞ്ചറേയും വിജയകരമായ നടത്തിപ്പിനായി 1 കോടി രൂപ വരെയുള്ള ഒറ്റത്തവണ ഗ്രാന്റ് അനുവദിക്കും. അസമിൽ പ്രളയം രൂക്ഷം. 6 ജില്ലകളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും ഇന്നും നാളെയും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ കഴിഞ്ഞു.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: നമ്മളിൽ പലർക്കും രാവിലത്തെ ഫിറ്റ്നസ് ഗോൾസ് ഒക്കെ ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ് ഓടാനൊക്കെ പോകുന്നവർക്ക് ഒരു മാരത്തോണിൽ പങ്കെടുക്കുക എന്നത് വലിയൊരു ആഗ്രഹമായിരിക്കും. പക്ഷേ ഒരു ആവേശത്തിൽ വലിയ സ്കാമിൽ ചെന്ന് ചാടാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പറഞ്ഞു വരുന്നത് ഇൻസ്റ്റഗ്രാമിലും മറ്റു വെബ്സൈറ്റുകളിലും ഒക്കെ ആയിട്ട് പ്രമുഖ ബാങ്കിന്റെ പേരുപയോഗിച്ചും അതുപോലെ തന്നെ മറൈൻ ഡ്രൈവ് മാരത്തോൺ കൊച്ചി 2026 എന്ന പേരിലും കുറെ ഫേക്ക് ആയിട്ടുള്ള പരസ്യങ്ങൾ വരുന്നുണ്ട് എന്ന് നമ്മുടെ കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വലിയ പ്രൈസ് മണിയും സ്പോൺസർഷിപ്പും ഒക്കെ ഓഫർ ചെയ്ത് ആളുകളെ അട്രാക്ട് ചെയ്യുകയാണ് ഈ ഒരു തട്ടിപ്പുകാരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റും പോസ്റ്റേഴ്സും ഒക്കെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് വിശ്വസിച്ചു പോകും. അത്രയും റിയൽ ആയിട്ടാണ് ഓരോ പോസ്റ്റേഴ്സും ഈ ഒരു തട്ടിപ്പുകാരും മേയിക്കാറുള്ളത്. അത് മാത്രമല്ല, രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വെറും 698 രൂപയാണ് ഇവർ ചോദിക്കുക കേട്ടോ. ചെറിയ എമൗണ്ട് അല്ലേ എന്ന് കരുതി ആരും ഈ ഒരു തട്ടിപ്പിന് പണം പേ ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഇവർക്ക് പണം കിട്ടുകയാണെങ്കിൽ പിന്നെ കാലാവസ്ഥ ഇഷ്യൂസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് പറഞ്ഞ് മാരത്തോൺ മാറ്റിവെച്ചു എന്ന് അവർ അനൗൺസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി വരുന്ന ഇത്തരം പരസ്യങ്ങൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് അട്രാക്റ്റ് ആകാതെ ഒഫീഷ്യൽ വെബ്സൈറ്റും ഓർഗനൈസേഴ്സും ഗവൺമെന്റ് പെർമിഷൻസും ഒക്കെ കൃത്യമായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അഥവാ അബദ്ധത്തിൽ ഇത്തരം തട്ടിപ്പിൽ പെടുകയാണെങ്കിൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ അല്ലെങ്കിൽ https://cybercrime.gov.in എന്ന പോർട്ടലിലോ പരാതിപ്പെടുക എന്ന് നമ്മുടെ കേരള പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള സ്കാമുകൾ നടക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ വാട്സപ്പിലൂടെയുള്ള തട്ടിപ്പാണ് കാണാറുള്ളത്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, പ്രത്യേകിച്ച് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. സോ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള പരസ്യങ്ങളെ വിശ്വസിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇനി ഇത്തരം തട്ടിപ്പിൽ വീണു പോവുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ അല്ലെങ്കിൽ https://cybercrime.gov.in എന്ന പോർട്ടൽ വഴി നിങ്ങൾക്ക് 1 മണിക്കൂറിനകം പരാതി രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 47 മിനിറ്റിൽ. ഇങ്ങനെ എത്തി നിൽക്കുകയാണ് ആവേശം എന്ന സിനിമയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി. ദ ടൈം ഈസ് 8 o'clock.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. மார்னிங் மோஜோல் இனி எஜுகேஷன் ரிலேட்டட் ആയിട്ടുള്ള കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ എം ജി സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള നോൺ ഓട്ടോണോമസ് കോളേജുകളിലേക്ക് ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നൊരു അപ്ഡേറ്റാണ് ആദ്യം തന്നെ എത്തിയിരിക്കുന്നത്. ഈ മാസം 19 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസരം വന്നിരിക്കുന്നത് കേട്ടോ. ഓട്ടോണോമസ് കോളേജുകളിലും മറ്റ് സർവകലാശാലകളോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിലവിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുമാണ് ഈ ഒരു ഫെസിലിറ്റി ലഭ്യമാകുന്നത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് cap.mgu.ac.in. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, cap.mgu.ac.in. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിരിക്കാണ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ. ഇനിയും പറയാനായിട്ടുള്ളതിന് മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കൂടി കേൾക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ആൻഡ് ദ സോങ് ഈസ് ഫ്രം ദ മൂവി നീലത്താമര.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ള GMC Frozen Foods-ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈഎസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈഎസ് അടുത്തുണ്ട്.
2: വൈഎസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: വൈഎസ് ഉള്ളപ്പോൾ വൈവറി.
5: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തു. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ്ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460626. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
6: മലബാർ ക്യാൻസർ സെന്ററിൽ വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. ഹിസ്റ്റോപത്തോളജി, ഫ്ലോ സൈറ്റോമെട്രി, ബ്ലഡ് ബാങ്ക് ടെക്നോളജി, ഫ്ലേബോട്ടോമി, ഹെൽത്ത് കെയർ ഓഡിറ്റ്, പേഷ്യന്റ് നാവിഗേഷൻ, മെഡിക്കൽ റെക്കോർഡ്സ്, ഓങ്കോളജി, ഫാർമസി, ഹെഡ് ആൻഡ് നെക് ഓങ്കോ, റീഹാബിലിറ്റേഷൻ, ക്യാൻസർ ജനറ്റിക് കൗൺസിലിംഗ് എന്നീ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഈ മാസം 21 മുൻപായിട്ട് അപ്ലൈ ചെയ്യണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.mcc.kerala.gov.in/mccionline.in. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, www.mcc.kerala.gov.in/mccionline.in. മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, 8:30 to 9:00 വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ട് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 291 9090 0474 291 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: നാളെ ബർത്ത്ഡേയാണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കേ, ഓർമ്മയുണ്ട്.
3: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യെസ്, പുഷ്പ മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇത് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് ഐശ്വര്യിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ സുലേഷ് ഷേട്ടനാണ്, ഫ്രം ഐനിക്കോട്. കഴിവ് കാണിക്കാൻ അറിവ് വേണം, അതുപോലെ ബഹുമാനം ലഭിക്കാൻ നല്ല സ്വഭാവവും വേണം. ആരോരും ഇല്ലാത്തവർക്കിടയിൽ എല്ലാമായി കടന്നു ചെല്ലുക എന്നതാണ് ഒരു മനുഷ്യൻ അവന്റെ ആയുസിന്റെ ഇടയിൽ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മോർണിംഗ് മെസ്സേജ് ആണ് നമുക്ക് സുലേഷ് ഏട്ടൻ ഐശ്വരിക്കുന്നത്. സുലേഷ് ഏട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾക്ക് തന്റെ കഴിവുകൾ പുറത്തെടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള അറിവും പ്രാപ്തിയും ഉണ്ടായിരിക്കണം അല്ലേ. എന്നാൽ അറിവും കഴിവ് കൊണ്ട് മാത്രം സമൂഹത്തിൽ നിന്ന് റെസ്പെക്ട് നേടിയെടുക്കാനായിട്ട് നമുക്ക് കഴിയില്ല അല്ലേ. അതിന് നല്ലൊരു സ്വഭാവവും പെരുമാറ്റ രീതിയും ആവശ്യമാണ്. ഇതിനെല്ലാറ്റിനും ഉപരിയായിട്ട് ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള ഒരു കാര്യം എന്നത് ഈ ലോകത്തിൽ ആരോരും ഇല്ലാത്ത ഒറ്റപ്പെട്ടു പോയവർക്കൊരു ആശ്വാസമായിട്ടും വെളിച്ചമായിട്ടും കടന്നു ചെല്ലാൻ സാധിക്കുക എന്നുള്ളതാണ്. സ്വന്തം നേട്ടങ്ങൾക്കപ്പുറം മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനായിട്ടും അവർക്കൊരു താങ്ങാവാനായിട്ടും കഴിയുന്നതിലാണ് മനുഷ്യജന്മത്തിന്റെ യഥാർത്ഥ സഫലത അടങ്ങിയിരിക്കുന്നത് എന്നൊരു കാര്യമാണ് ഈ ഒരു മെസ്സേജിലൂടെ സുലേഷ് ഏട്ടൻ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള മെസ്സേജ് അയച്ച് നമ്മുടെ സുലേഷ് ഏട്ടനും ചേട്ടന്റെ ഫാമിലിക്കും നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രിയ എഫ് എമ്മിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ജോയ് കുട്ടി താമരക്കുടിയിൽ നിന്നും. സന്തോഷം ആരോട് വേണമെങ്കിലും പങ്കിടാം, പക്ഷേ ദുഃഖം അത് സ്നേഹിക്കുന്നവരോട് മാത്രമേ പാടുള്ളൂ. കാരണം കേൾക്കുന്നവരെല്ലാവരും ഒരേപോലെ മനസ്സിലാക്കണമെന്നില്ല. ഇന്ന് ഞങ്ങളുടെ മകൻ ജസ്റ്റിൻ ജോയുടെ 28-ാമത്തെ ബർത്ത്ഡേ ആണ്. അവനെ ഒന്ന് വിഷ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ജോയ്ക്കുട്ടി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജോയ്ക്കുട്ടി ചേട്ടന്റെ മകൻ, പ്രിയപ്പെട്ട മകൻ ജസ്റ്റിൻ ചേട്ടന്റെ 28th ബർത്ത്ഡേ ആണ്. ചേട്ടൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. ഈ ഒരു ബർത്ത്ഡേ ഏറ്റവും മനോഹരമായിട്ട് ഒരുപാട് സന്തോഷത്തോടുകൂടി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ജസ്റ്റിൻ ചേട്ടാ. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ മനോജ് ചേട്ടനാണ് കേട്ടോ. ശ്രദ്ധ കുറയുമ്പോഴാണ് തുരുമ്പെടുക്കുന്നത്, അത് ഇരുമ്പിലായാലും ബന്ധങ്ങളിലായാലും. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് മനോജ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ മനോജ് ചേട്ടനും അതുപോലെ തന്നെ ജോയ്ക്കുട്ടി ചേട്ടനും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ ജോയ്ക്കുട്ടി ചേട്ടന്റെ പ്രിയപ്പെട്ട മകൻ ജസ്റ്റിൻ ചേട്ടനും കൂടാതെ മെസ്സേജ് അയച്ച നമ്മുടെ സുലേഷ് ചേട്ടനും ഒരുപാട് സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ചൊവ്വാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. മോർണിംഗ് മോജോയിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി ലാലിപോപ്പ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand, Samibam Pulaman, Kottarakara.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: യെസ്, എങ്ങനെ, വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ FM, വെരി ഗുഡ് മോർണിംഗ്. കാഴ്ചപ്പാടുകൾ കണ്ണുകളേക്കാൾ വലിപ്പമുണ്ട്. നമ്മൾ കാണുന്നതാണ് ലോകം, നമ്മുടെ ശരികളാണ് സത്യം എന്ന ചിന്തയാണ് നമ്മളെ യഥാർത്ഥത്തിൽ അന്തരാക്കുന്നത്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വടക്കേ വാവന്നൂരിൽ നിന്നും മുഹമ്മദിക്കയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഇക്ക പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കാണുന്നതും വിശ്വസിക്കുന്നതും മാത്രമാണ് ഈ ലോകത്തിലെ ഏക സത്യം എന്ന് ചിന്തിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ ന്യായങ്ങളും യാഥാർത്ഥ്യങ്ങളും കാണാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത്തരം ഇടുങ്ങിയ ചിന്താഗതിയാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ അന്ധനാക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് മുഹമ്മദ് ഇക്ക പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലോകത്ത് പല വിധത്തിലുള്ള സത്യങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ടും മറ്റുള്ളവരുടെ ശരികളെ കൂടി ഉൾക്കൊള്ളാനായിട്ടും കഴിയുന്ന സമയത്താണ് നമ്മുടെ മനസ്സിന് യഥാർത്ഥത്തിൽ കാഴ്ചയുണ്ടാകുന്നത്. സ്വന്തം ശരികളിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകാതെ വിശാലമായിട്ടുള്ള മനസ്സോടെ ലോകത്തെ കാണാനായിട്ട് നമുക്ക് ശീലിക്കണം എന്നുള്ള കാര്യം കൂടി മുഹമ്മദ് ഇക്ക ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് ബർത്ത്ഡേസും അതുപോലെ വിവാഹ വാർഷികവും ഒക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി മുഹമ്മദ് ഇക്കയുടെ പേരിൽ അറിയിക്കുന്നുണ്ട്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപ ചേച്ചിയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. നന്മയുടെയും തിന്മയുടെയും പോരാട്ടമാണ് ജീവിതം. ക്ഷമയും വിശ്വാസവും ഉള്ളവർക്കാണ് ഇവിടെ വിജയം. ആശ്രയ കൂട്ടുകാർക്കെല്ലാം നല്ലൊരു ചൊവ്വാഴ്ച നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ മെസ്സേജ് അയച്ച നമ്മുടെ ദീപ ചേച്ചിക്കും അതുപോലെ തന്നെ മെസ്സേജ് അയച്ച മുഹമ്മദ് ഇക്കയ്ക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു അടിപൊളി ട്യൂസ്ഡേ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോഡ്സും വിഷസും ഒക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: மார்னிங் மோஜோ.
1: യെസ്, ഇങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ് കേട്ടോ. ഓരോ പുതിയ പുലരിയും നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തിന്റെ പുതിയ അവസരങ്ങളാണ് കൊണ്ടുവരുന്നത്. ചുറ്റുമുള്ളവരിലേക്ക് ഇത്തിരി സ്നേഹവും പോസിറ്റീവ് എനർജിയും പകർന്നു നൽകാൻ ഇന്ന് നമുക്ക് സാധിക്കട്ടെ. വിജയങ്ങളും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അബേൽ ചേട്ടൻ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അബേൽ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കടന്നു പോകുന്ന ഓരോ പുലരിയും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പുതിയ സന്തോഷങ്ങളും അവസരങ്ങളുമാണ് സമ്മാനിക്കുന്നത് അല്ലേ. ആ ദിവസത്തെ മനോഹരമാക്കാനായിട്ട് നമ്മുടെ സ്വന്തം സന്തോഷങ്ങളിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കാതെ ചുറ്റുമുള്ളവരിലേക്ക് കൂടി ആ ഒരു സ്നേഹവും ഊർജവും പകർന്നു നൽകാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ മെസ്സേജ് അയച്ച നമ്മുടെ അബേൽ ചേട്ടനും ചേട്ടന്റെ ഫാമിലിക്കും നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. ഒറ്റയ്ക്കിരുന്ന് സ്വയം ഈ ചോദ്യം ചോദിക്കുക, നിങ്ങൾ മരിച്ചതിനു ശേഷം എത്ര ആളുകളെ അത് ബാധിക്കുമെന്ന്. ആർക്കാണ് വിഷമം ഉണ്ടാകുന്നത് അവർക്ക് മാത്രം പ്രാധാന്യം നൽകുക, ബാക്കിയുള്ളവരെ വിട്ടേക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മണികണ്ഠൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, തിരക്കുകളിൽ നിന്നെല്ലാം മാറി ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അത് ആരെയാണ് ശരിക്കും വേദനിപ്പിക്കുക അല്ലെങ്കിൽ ബാധിക്കുക എന്ന് സ്വയം ചിന്തിച്ചു നോക്കുക എന്നുള്ളതാണ്. ആ ഒരു ചിന്തയിൽ കടന്നു വരുന്ന നമ്മെ അത്രമേൽ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ബാക്കിയുള്ള വെറുതെ കൂട്ടുകൂടുന്നവരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അമിത പ്രാധാന്യം നൽകി നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കാതെ അവരെ വിട്ടേക്കുക എന്നുള്ളൊരു കാര്യം കൂടി മണികണ്ഠൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ മണികണ്ഠൻ ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഫൈനലി മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ് കേട്ടോ. ഹായ് എന്റെ ചോക്ലേറ്റ് കുട്ടി, ഗുഡ് മോർണിംഗ് മോളെ. അവിടെ എല്ലാവരോടും എന്റെ അന്വേഷണം അറിയിക്കണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗീത ചേച്ചിയുടെ ഈ ഒരു സ്പെഷ്യൽ അന്വേഷണം ഞാൻ എല്ലാവരോടും പറയുന്നതായിരിക്കും. മാത്രമല്ല മെസ്സേജ് അയച്ച ഗീത ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള, സമാധാനമുള്ള, ഹാപ്പി ആയിട്ടുള്ള ഒരു ട്യൂസ്ഡേ ആയിരിക്കട്ടെ എന്നുകൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കാനും കേട്ടോ. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാനുള്ള സമയമാണ്. ഫ്രം ദ മൂവി ഉദയനാണ് താരം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Ini vedana maati vekkenda pariharam kandathu. July 18 ne Christiraj Hospitalil Saujanya Mega Astiroga Medical Camp. Prashastha Orthopedic Surgeon Dr. Vinish SR ne nethrutvathil nadakkunna ee campil Saujanya consultationum aadi 100 perku 2500 rupaya vila verunna BMD scanning Saujanyavum. Seat urappakkan ippol thanne vilikku 8921466026. Christiraj Hospital, Kottarakkara.
0: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: ഈ സ്പോർട്സിനെ സ്നേഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ബാസ്കറ്റ്ബോൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൊല്ലംകാർക്ക് ഒരു അടിപൊളി ചാൻസ് വന്നിരിക്കുകയാണ് കേട്ടോ. പറഞ്ഞു വരുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള ഡിസ്ട്രിക്ട് സബ് ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന 18-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് നടക്കാനായിട്ട് പോകാണ് കേട്ടോ. നമ്മുടെ കേരളാപുരം സെന്റ് വിൻസെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കാനായിട്ട് പോകുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ 2013 ജനുവരി 1-നോ അതിനുശേഷമോ ജനിച്ച കുട്ടികൾക്കാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ. ആൻഡ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മത്സരങ്ങൾക്കൊപ്പം തന്നെ ഡിസ്ട്രിക്ട് ടീമിലേക്കുള്ള സെലക്ഷൻ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 9446839911. നമ്പർ ഒന്നുകൂടി പറയാം, 9446839911. അപ്പോൾ ബാസ്കറ്റ്ബോളിൽ മികച്ചൊരു ഭാവി ആഗ്രഹിക്കുന്ന കുട്ടികളെ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 22 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് നമ്മുടെ ജി വി പ്രകാശ് കുമാർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക്. കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ PG ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
0: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: മോർണിംഗ് മോജോ,
6: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ഒരു ഐ ചെക്കപ്പ് ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാളെ രാവിലെ പുനലൂർ മുനിസിപ്പാലിറ്റിയും പൊയ്യാനിൽ സബിത ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായിട്ടൊരു ഫ്രീ ഐ ചെക്കപ്പ് ക്യാമ്പ് സംഘടിപ്പിക്കാനു കേട്ടോ. നാളെ രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഉച്ചയ്ക്ക് 2 മണിവരെ ചെമ്മന്തൂർ കെ കൃഷ്ണപിള്ള സാംസ്കാരിക നിലയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ക്യാമ്പ് നടക്കാനായിട്ട് പോകുന്നത്. ഫണ്ടസ്, ഫോട്ടോ സ്കാനിംഗ്, ഡയബറ്റിക്, റെറ്റിനോപ്പതി, ഗ്ലൂക്കോമ തുടങ്ങിയ പ്രധാനപ്പെട്ട ടെസ്റ്റും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് മാത്രമേ ഈ ഒരു ഫ്രീ ചെക്കപ്പ് കിട്ടുള്ളൂ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 9048621111. നമ്പർ ഒന്നുകൂടി പറയാം, 9048621111. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 37 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ് മോർണിംഗ് മോജോയിലൂടെ. ഇനിയൊരു കലക്കൻ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ആട് 3.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: അതെ, നിങ്ങളെ അറിയാൻ ഞങ്ങൾ എത്തുന്നു. കളിയും ചിരിയും തമാശകളും കൂടെ അല്പം കാര്യവുമായി ഞങ്ങളുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഏതുമാകട്ടെ, നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ എത്തുന്നു റേഡിയോ വണ്ടിയിലൂടെ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ 12 വരെ റേഡിയോ വണ്ടി. ഇനി നിങ്ങളുടെ ശബ്ദം ലോകമറിയട്ടെ ആശ്രയ FM 90 യിലൂടെ. അപ്പോ കേൾക്കാൻ മറക്കല്ലേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ 3 മണിക്കൂർ ഷോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല, മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജൂലൈ മാസത്തിന് 2 സ്പെഷ്യാലിറ്റീസ് ഉണ്ടെന്നല്ലേ. ഒന്ന്, നമ്മുടെ റെഗുലർ റൊട്ടീനിലെ ബോറഡി മാറ്റാൻ വേണ്ടിയുള്ള നാഷണൽ ആന്റി ബോർഡം മന്ത്. പിന്നെ രണ്ടാമത്തേത്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള നാഷണൽ പിക്നിക് മന്ത്. സോ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ എപ്പോഴെങ്കിലും സ്വന്തം സന്തോഷത്തിന് വേണ്ടി കുറച്ച് നേരം മാറ്റിവെക്കാനായിട്ട് നമ്മൾ മറക്കരുത്. എപ്പോഴും ഒരേ കാര്യങ്ങൾ ചെയ്ത് ലൈഫ് വല്ലാതെ ബോറിംഗ് ആക്കാതെ പുതിയ എന്തെങ്കിലും ഹോബീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വരുന്ന വീക്കെൻഡിൽ ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ചെറിയൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് നേരം എല്ലാവരും ഒരുമിച്ച് ഫോണൊക്കെ മാറ്റിവെച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഏതൊരു സ്ഥലവും നമുക്കൊരു പെർഫെക്റ്റ് പിക്നിക് സ്പോട്ടാക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചൊവ്വാഴ്ച ദിവസം എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഈസ് 10 o'clock.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള PG ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447771771.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: മുഹമ്മദ്.
0: മുഹമ്മദ് ചേട്ടാ വീടടുത്തന്നെയാണ്?
1: ഇവിടെ പേരൂർക്കട.
0: പേരൂർക്കടയാണ്. അപ്പൊ ഇവിടെ എന്താ ട്രിവാൻഡ്രംകാരൻ പരിപാടി?
1: ഞാൻ അടൂർ ഒരു കല്യാണത്തിന് പോവാ.
0: കല്യാണത്തിന് പോവുകയാണ്?
1: അതെ. ഇവിടെ അമ്പലത്തിൽ ഇറങ്ങാൻ വേണ്ടി ഇവിടെ വന്നു.
0: ഓക്കെ, ശരി ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വൈഫ്, രണ്ട് കുട്ടികൾ.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മൂത്താള് പ്ലസ് ടു, ഇളയാള് നയൻത്.
0: ഓക്കെ, അപ്പം മൂത്താള് പ്ലസ് ടു ഒക്കെ ആണ്. അപ്പം ലൈഫിൽ ഒരു വലിയ കടമ്പയാണ് ഈ പ്ലസ് ടു എന്ന് പറയുന്നത്. അപ്പൊ അച്ഛന്റെ ഒരു പ്രതീക്ഷയൊക്കെ എങ്ങനെയാണ്?
1: കുഴപ്പമൊന്നുമില്ല, നല്ല ഇതായിട്ട് പോകുന്നു.
0: നന്നായിട്ട് പോകുന്നല്ലേ, ശരി ശരി. അപ്പം പേരൻസിന് ഒരു ആഗ്രഹമാണല്ലോ എന്റെ മക്കളെ അല്ലെങ്കിൽ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ ഇതാക്കണം എന്നൊരു ആഗ്രഹം കാണും. അങ്ങനെയുള്ള പേരൻസ് ഉണ്ട്, മക്കളുടെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് വിടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ചേട്ടൻ ഏത് തരം പേരന്റ് ആണ്?
1: എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, എന്റെ നല്ല നിലയിൽ വരുന്ന എന്റെ ഒരു ഐഡിയ ഇത്രയും ഇത് പോകുന്നത്, മുമ്പോട്ടും അങ്ങനെ തന്നെ പോകുന്നുള്ള പ്രതീക്ഷയുണ്ട്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്താ ചേട്ടാ ചെയ്യുന്നത്?
1: ഞാൻ ഡ്രൈവറാ.
0: ഡ്രൈവറാണ്. ഓക്കെ, വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി?
1: ഞാനൊരു 20 വയസ്സ് മുതൽ തുടങ്ങിയ.
0: 20 വയസ്സ് മുതൽ തുടങ്ങിയതാണ്. അപ്പം 10-25 വർഷമായോ?
1: ആ, ഇപ്പം 23, ഇപ്പം 43 വയസ്സായി. 20 വർഷത്തിൽ കൂടുതലായി.
0: ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ 10-21 വർഷത്തെ ഈ എക്സ്പീരിയൻസോട് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് ഇപ്പോ? ടാക്സി ആണോ?
1: ടാക്സി ആയിരുന്നു. ഇപ്പം ഞാൻ ഈ കോൾ ഡ്രൈവർ എന്നും നമ്മളെ വീടുകളിലെ വണ്ടിയില്ലേ, ഡ്രൈവറായിട്ട് പോകുന്നുണ്ട്.
0: ശരി. ഓട്ടം കിട്ടുന്നുണ്ട്?
1: ഓട്ടം ഉണ്ട്, നമ്മളെ തിരുവനന്തപുരത്ത് ഓട്ടം ഉണ്ട്, ഒരുപാടുണ്ട്.
0: ഓക്കെ, അപ്പം തലസ്ഥാന നഗരം വരികയാണ്. എങ്ങനെയുണ്ട് ട്രിവാൻഡ്രം?
1: ട്രിവാൻഡ്രം നല്ല നല്ല വൈബല്ലേ?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പൊ എന്നാലും നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ട്രിവാൻഡ്രം സ്വദേശിയായ മുഹമ്മദ് ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1D with me RJ ശ്രീശാന്ത് on Ashraya FM 90 നാടിനൊപ്പം.

0: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921466026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: மொழகா முக்குத்தி கடுகா கணிந்த காய்த்தாட்டம் நீதானா.
1: Yes, once again we are back on Radio 1D with me RJ Srishant on Ashraya FM 90 Nadinoppum Nattarkoppum. Appo nammal angarthe nammude Ganapathi ambalathinte tottarigalathi Trivandrum sthishaya Muhammad Chetna ingane parichayappettondirikkana. Appo chetnodu korchu karyangal kodi chodikkanundu. Appo cheta ee life nu parayumbole oru paadu anubhavangalum experience angal niranja life aanu alle ellavarkkum ore anubhavangal life time il kittarundu. Appo chetan nediyadutha ethum valiya life lesson endayirikkum
2: angane chodichal endo nu parayan kashtapettale jeevikkan pattu pinne ini പണ്ട് ഒരു ക്രൈസ് ആയിരുന്നു. അതെ, പിന്നെ ഗൾഫിലായിരുന്നു, 10-15 വർഷം ഗൾഫിലായിരുന്നു. ഇപ്പോഴും ഇവിടെ ഇങ്ങനെ പ്ലെയിൻ പിടിച്ച് പോകുന്നു മുന്നോട്ട്.
3: ഓക്കേ, ഗൾഫ് എവിടെയായിരുന്നു?
2: ഞാൻ ഷാർജയിലായിരുന്നു, ദുബായ്.
3: ഷാർജയിലായിരുന്നു. എന്തായിരുന്നു ജോലി?
2: ഞാൻ ഡ്രൈവറായിരുന്നു.
3: അവിടെയും ഡ്രൈവറായിരുന്നു?
2: ഡ്രൈവറായിരുന്നു.
3: ഓക്കേ, മണലാരണ്യത്തിൽ കൂടെ ഡ്രൈവിംഗ് നടത്തിയിട്ട് ആൾ ഇപ്പം കേരളത്തിൽ വന്നിപ്പം എന്താണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഓട്ടോക്കെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്.
2: അതെ, ഇവിടെ ഡ്രൈവിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടുത്തെ പോലെയല്ല ഇവിടെ, ആരും ഈ സിഗ്നലുകളോ ആരും ഒന്നും ട്രാഫിക്കൊന്നും ഒന്നും നോക്കാതെ പോകുന്നു. പക്ഷേ അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് നല്ല ഈസി ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം കുറേ നാൾ. ഇപ്പം കുഴപ്പമില്ല, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു.
3: അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ നിയമങ്ങളും ദുബായ് അല്ലെങ്കിൽ എന്താണ് ഗൾഫ് കൺട്രീസിനെ പോലെ സ്ട്രിക്റ്റ് ആക്കണം?
2: സ്ട്രിക്റ്റ് ആക്കണം. ഇവിടെ ആർക്കും ഒന്നും ഒരു തെറ്റ് ചെയ്താലും പേടിയില്ല, അതായതിനുള്ള ശിക്ഷയില്ല. അതുകൊണ്ട് ഇവിടെ എന്തും കാണിക്കുക എന്നുള്ള ഒരു ഇതില ഇവിടുത്തെ ഡ്രൈവിംഗ്. അവിടെ അങ്ങനെയല്ല, അവിടെ എല്ലാ ആൾക്കാർക്കും ഒരേ നിയമമാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ക്യാഷ് ഉള്ളവനൊരു നിയമം, സാധാരണക്കാർക്കൊരു നിയമം, അങ്ങനത്തെ ഒരു.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടെയാണ്, ദുബൈയാണെന്ന് തോന്നുന്നു, ഒരുപാട് ക്രൗഡ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് പ്രൊട്ടസ്റ്റ് എന്താണ്, എന്ത് സമരം എന്താണ്, ആ രീതിയിൽ നിൽക്കുകയാണ് ഒരുപാട് ആൾക്കാർ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 10,000 പേരെ നിയന്ത്രിക്കാൻ 20,000 പോലീസ് വേണം. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ദുബൈയാണെന്ന് തോന്നുന്നു, ജസ്റ്റ് ഒരു പോലീസ് വണ്ടി വന്നപ്പോഴത്തേക്ക് അത്രയും ക്രൗഡ് പെട്ടെന്ന് മാറി പിരിഞ്ഞ് അവർ പോവുകയുണ്ടായത്.
2: തീർച്ചയായും, ഇവിടെ 10,000 വേണമെങ്കിൽ 25,000 പോലീസ് വേണം. ഇവിടുത്തെ നിയമം അങ്ങനെയാണ്, ഇവിടെ അങ്ങനെ പോകും.
3: ഇതിനൊക്കെ ഭാവിയിൽ ഒരു വലിയ മാറ്റം വരുന്ന പ്രതീക്ഷിക്കാൻ ഇപ്പോൾ നല്ല ആഭ്യന്തര മന്ത്രിയും പിന്നെ അതുപോലെ ഒരു സംവിധാനം നമുക്കുണ്ട്. അപ്പൊ എന്തായാലും നോക്കാം, ഭാവിയിൽ നല്ല മാറ്റം വരുമെന്നല്ലേ?
2: മാറ്റം വരട്ടെ, മാറ്റം വരണമല്ലോ.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും സന്തോഷം ഇന്ന് പരിചയപ്പെടുത്തുക കേട്ടോ.
2: ശരി.
3: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെടുന്നത് ട്രിവാൻഡ്രം സ്വദേശിയായ മുഹമ്മദ് ചേട്ടനാണ് കേട്ടോ. ദീപ് പോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് നിസാം.
0: നിസാം ചേട്ടാ വീട് അടുത്തന്നെയാണോ?
1: വീട് അടുത്തല്ല, തൊട്ടത്തുമല, കിളിമാനൂരാണ്.
0: കിളിമാനൂർ, ട്രിവാൻഡ്രം.
1: ട്രിവാൻഡ്രം, അതെ.
0: ട്രിവാൻഡ്രം ജില്ല ബോർഡറാണ്. രവിവർമ്മയുടെ നാട്ടിൽ നിന്ന് വരുവാണ്.
1: അതെ അതെ, രവിവർമ്മയുടെ നാട്ടിൽ നിന്ന്.
0: ശരി ശരി, ഓക്കെ ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് വൈഫുണ്ട്, കുട്ടികളുണ്ട്, വാപ്പുണ്ട്, ഉമ്മുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കള് പഠിക്കുന്നു.
0: എന്താ പഠിക്കുന്നത്?
1: പിന്നെ സ്കൂളിൽ പഠിക്കുകയാണ്. ഒരാൾ എട്ടാം ക്ലാസ്സിലും ഒരാൾ നാലാം ക്ലാസ്സിലും പഠിക്കുകയാണ്.
0: ഓക്കെ ശരി ശരി. മക്കളുടെ പേരൊക്കെ എങ്ങനെയാണ്?
1: ഒരാളെ പേര് സൂഫിയ, ഒരാളെ പേര് അമാന.
0: ഓക്കെ ശരി. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനി സൂപ്പർവൈസറാണ്.
0: കൺസ്ട്രക്ഷൻ കമ്പനി സൂപ്പർവൈസറാണ്. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? ഇപ്പൊ
1: ജോലി ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം മഴ ആവുകൊണ്ട് വർക്ക് വളരെ കുറവാണ്. എന്നാലും സാമാന്യം അത്യാവശ്യം ഡിപ്പറും കാര്യങ്ങളൊക്കെ ഓട്ടോ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പോകുന്നുണ്ട്.
0: തട്ടിമുട്ടിയും പോകുന്നു.
1: അത്ര തന്നെ.
0: അപ്പോഴേ ഈ ട്രിവാൻഡ്രത്തെ പറ്റി ചോദിക്കാണെങ്കിൽ എന്ത് പറയും?
1: ട്രിവാൻഡ്രം വലിയ പ്രശ്നമില്ലാത്തൊരു ജില്ലയാണെന്നാണ് ഒരു നിഗമനം, തീരുമാനവും.
0: നിങ്ങൾ ഈ കൊല്ലം ജില്ല എന്ന് പറയുന്നത് എങ്ങനെയുണ്ട്? കൊല്ലം ജില്ല
1: കുഴപ്പമില്ല.

0: കൊല്ലം കൊല്ലം ജില്ലയുടെ ബോർഡറാണ്. അതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും വർക്കുണ്ട്. പിന്നെ അത്യാവശ്യം കാര്യങ്ങളും പഞ്ചായത്തുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്.
1: ഞാൻ ചോദിക്കാൻ കാരണം, കഴിഞ്ഞ ദിവസം ന്യൂസിലൊക്കെ കണ്ടു ഈ കൊല്ലം ജില്ലയിൽ എന്താണ് ഐസ്ക്രീമിനടി, പപ്പടത്തിനടി, ലേസിനടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടെന്ന്. അപ്പൊ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ കൊല്ലം അത്ര പ്രശ്നക്കാരുള്ള നാടാണോ?
0: പ്രശ്നക്കാർ എന്ന് പറയാൻ പറ്റൂല നമുക്ക്. കാര്യം എന്ന് പറഞ്ഞാല് പല ആൾക്കാരും പല സ്വഭാവക്കാരാണ്. ഒരു ഒരു വെള്ളം കുടിച്ചാലും ഒരാൾ ചിലപ്പോൾ ഒരാളിനെ ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ ആ പുള്ളി പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയുള്ള പല രീതിയിലുള്ള സ്വഭാവക്കാരല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും.
1: അത് മാത്രമല്ല, നമുക്ക് ഒരു ചെറിയ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെ നോക്കിക്കണ്ട് ആ ജില്ല മുഴുവൻ ആൾക്കാർ അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല അല്ലേ?
0: അതല്ല പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു വ്യക്തി ഒരു പ്രശ്നം കാണിച്ചെന്ന് പറഞ്ഞാൽ ആ ജില്ല ആ ഒരു സ്ഥലം മൊത്തവും, ഇപ്പൊ കൊട്ടാരക്കരയുള്ള ഒരു വ്യക്തി ഒരു പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തിനെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക്, ആ ഒരു വ്യക്തിയെ കുറ്റം പറയാൻ പറ്റുള്ളൂ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇനി കേൾക്കുന്ന ആൾക്കാരൊക്കെ ഈ വാർത്തകളൊക്കെ വിശ്വസിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ ജില്ലക്കാരിലും എല്ലായിടത്തും ഇതുപോലെ പ്രശ്നക്കാരുണ്ട്. പക്ഷെ ആ പ്രശ്നക്കാരെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ആ ജില്ല മുഴുവൻ അങ്ങനെയുള്ള പ്രശ്നക്കാർ മാത്രമല്ല അല്ലേ?
0: തീർച്ചയായും അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. ഒരാൾ ഒരു ഒരു വ്യക്തി കാണിക്കുന്നതിന് ഒരു സമൂഹത്തിന്റെ മൊത്തം കുറ്റം പറയാൻ പറ്റൂലോ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോഴേ ഇപ്പൊ എത്ര വയസ്സായി കാണും?
0: എനിക്ക് 30-40 വയസ്സായി.
1: 40 വയസ്സായി, ചെറുപ്പമാണല്ലോ.
0: തീർച്ചയായും.
1: ഓക്കെ, അപ്പോഴേ ഈ 40
0: എന്നാ പറയൂലല്ലേ?
1: കുഴപ്പമില്ല, ശരി ശരി. അപ്പോഴേ ഈ 40 വയസ്സിൽ ലൈഫിലൂടെ നേടേണ്ടത് ഏറ്റവും വലിയൊരു പാഠം എന്തായിരിക്കും?
0: പാഠം നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ തന്നെ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് പഠിക്കാനായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കേസുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ജീവിതത്തിന്റെ പാഠങ്ങളേ ഉള്ളൂ.
1: ഓക്കെ, ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് അനുഭവങ്ങൾ നിറഞ്ഞാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ?
0: തീർച്ചയായും തീർച്ചയായും, ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്.
1: ശരി ശരി, അപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങ് പോവാണ്?
0: തീർച്ചയായും.
1: അപ്പം ഇനി എന്താ പരിപാടി?
0: പരിപാടി നമ്മളിവിടെ വന്ന്, നമ്മളിപ്പോ കുന്നിക്കോട് പോയിട്ട് വരികയാണ്. ഒരു വാഹനം മേടിച്ച് എൻ്റെ ഒരു അണ്ണനുണ്ട് സുരേഷ്, പുള്ളിക്ക് ഒരു വാഹനം മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പൂജ ചെയ്ത് മാല മേടിച്ച് കയറി ഇനി പോകാൻ പോകുന്നു.
1: സന്തോഷം നിൽക്കുകയാണ്.
0: സന്തോഷം.
1: ശരി, അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെട്ടതിൽ എനിക്ക് സന്തോഷം കേട്ടോ.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് കിളിമായൂർ സ്വദേശിയായ നിസാം ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again, we are back on Radio 1D with me, RJ Srishant, on Ashraya FM 90, Nadinuppum, Nattarkuppum. Appo nammal agarade nammada Ganapathi Ambalathinte Thottarikilethi, innu oru paadu nalla manushyare ingane parichayappettondirikkukayanu. Dei thottaduthu oru chetan undu. Chetan innu parichayappedam cheta, peru enganeyanu?
1: Ente peru Sabu.
0: Sabu cheta, veedu aduthu thanneyanu?
1: Veedu aduthu thanne, thottaduthu Neelishwaram mukkoni vekku.
0: Neelishwarathanu?
1: Adhe.
0: Okay, veettil aarokke undu?
1: Veetti ammayundu, anniyanundu, makkalundu, moomalundu, bhaaryayundu.
0: എല്ലാരും ഹാപ്പി ആയിട്ട്
1: പോകുന്നു.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മോള് പഠിക്കുന്നു എഞ്ചിനീയറിംഗ്.
0: എഞ്ചിനീയറിംഗ് പഠിക്കാം? അത്രയും വലിയ മോളുള്ള അച്ഛനെന്ന് കണ്ടാ പറയില്ലല്ലോ. ശരി ശരി, ഓക്കെ. അപ്പോഴേ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ടാക്സി ഓടുവാണ്.
0: ടാക്സി ഓടുവാണ്. അപ്പൊ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി?
1: ഒരു 10-27 വർഷമായി.
0: 10-27 വർഷമായി. എന്തുകൊണ്ട് ഈ ഒരു ഡ്രൈവിംഗ് മേഖല ജീവിത മാർഗമായിട്ട് തിരഞ്ഞെടുത്തത്?
1: അന്ന് നമുക്ക് ഒരു ഇതായിട്ട് തോന്നി. എന്തുവാ, ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ക്രേസ് അങ്ങനെ തോന്നി. അങ്ങനെ ഇതിലായിപ്പോയി.
0: ഓക്കെ, ശരി ശരി. അന്നത്തെ കാലത്ത് പെട്ടെന്ന് ഇടുന്നൊരു ജോലിയായിരുന്നു. അത് മാത്രമല്ല, വണ്ടി ഓടിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര
1: ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പല മേഖലയിട്ട് തിരിയാനായിട്ട് ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത് തന്നെ തെരഞ്ഞെടുത്ത്.
0: ഇത്രയ്ക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ്?
1: അതെ, നേരത്തെ. അപ്പൊ വണ്ടി ഓടിക്കുന്നത് കൂടെ ഒരുപാട് ഓടിക്കണമെന്ന് എപ്പോഴും തോന്നി.
0: എത്ര ഓടിച്ചാലും മതി വരുന്ന
1: വരുന്നില്ല.
0: അത് എനിക്കൊന്ന് ഒട്ടുമിക്ക എല്ലാ ഡ്രൈവേഴ്സിന്റെ ഒരു ആഗ്രഹമാണ്.
1: അതെ അതെ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും ദൂരെ പോയ യാത്ര എങ്ങോട്ടാണ് പോയത്?
1: ഞാന് ദൂരെയൊക്കെ ബാംഗ്ലൂർ, മൈസൂര്, തൂത്തുക്കുടി അങ്ങനെ ഉള്ള
0: ും

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. നമ്മുടെ സാബ് ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ,
1: അപ്പൊ എപ്പോഴെങ്കിലും ഈ ഒരു രംഗത്തുനിന്ന് മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നല്ല അനുഭവം, മോശം അനുഭവം, അങ്ങനെ എന്തെങ്കിലും അനുഭവമുണ്ടായിട്ടുണ്ടോ?
2: അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിലും പിന്നെ ഞാനന്ന് വേറൊരാൾക്കുള്ള വണ്ടി ഓടുന്ന സമയത്ത് തന്നെ മെഡിക്കൽ കോളേജ് ഓട്ടം പോകാനായിട്ട് കയ്യിലൊരു 5 പൈസ പോലും ഇല്ലാത്ത ആൾക്കാർ വീറും പാവപ്പെട്ടവര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പോകണം. അവർക്ക് ഒരു ഉപ്പി വെള്ളം മേടിക്കാൻ പോലും അവരുടെ കാശില്ല. അവിടെ ഹോസ്പിറ്റലിൽ ഉള്ളവരെല്ലാം കൂടെ പിരിവെടുത്താണ് വണ്ടി കൂലി ഒരു ഒപ്പിക്കുന്നത്. അപ്പം ഞാൻ എനിക്കുള്ള ശമ്പളം അന്ന് ഞാൻ അല്ലാതെ കൂടുമോ കൂലിക്കൂടും വണ്ടി. അപ്പം പിന്നെ എനിക്കുള്ള ശമ്പളം വരെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓണർക്ക് കൊടുക്കാനുള്ള പൈസ മാത്രം ഞാൻ മേടിച്ചിട്ടുണ്ട്.
1: വലിയ അനുഭവം.
2: എനിക്ക് ചായ കുടിക്കാൻ പോലും എൻ്റെ അന്നേരം കാശില്ല. അപ്പം എന്നിട്ട് ഞാൻ അത് ഒഴിവാക്കി കൊടുത്തു അവർക്ക്, എൻ്റെ നമ്മുടെ ശമ്പളം ഒഴിവാക്കി.
1: അത് വലിയ മനസ്സുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും
2: തീർച്ചയായിട്ടും.
1: അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു രംഗത്തുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതുപോലെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും.
2: നമ്മൾക്ക് സഹായിക്കാൻ ഒരുപാട് ഇത് മനസ്സാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ നമ്മളെ ആരും സഹായിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ കാശുള്ളവനാണെങ്കിൽ അവൻ ഇവിടെ വേറെ ആരുമായിട്ടും ഒരു ടച്ച് വേണമല്ലോ. വലിയ വലിയ ക്ലബുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കുമല്ലോ ഉള്ളത്. പിന്നെ എന്തെങ്കിലും ചെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കും, അത് അത്രയല്ലേ ഉള്ളൂ, അത് അവളെ കൂടെ തീർന്നു.
1: അപ്പൊ എന്തായാലും സഹാനുഭൂതി, കരുണ എന്നൊക്കെ പറയുന്നത് ഏതൊരു മനുഷ്യനും വേണ്ട ഒരു നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ എന്തായാലും മറ്റുള്ളവരെ
2: നമ്മുടെ ഫീൽഡ് തന്നെ അതല്ല, സേവനം ചെയ്യുക, സേവനം ചെയ്യുക എങ്കിലും അതിന് ചെറിയൊരു വരുമാനം കൂടെ, അതാണ്.
1: ഓക്കെ, അപ്പൊ അങ്ങനെ ഈ 10-20 വർഷമായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഈ ഒരു ഫീൽഡിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതുപോലെ എന്നും പോകാൻ സാധിക്കട്ടെ. എന്റെ ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ആശ്രയ കേൾക്കാർ, FM കേൾക്കാർ,
2: ഞാൻ എപ്പോഴും അത് തന്നെ വണ്ടിക്കകത്ത് വെച്ച് കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും ഇത് തന്നെ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓട്ടം വന്നേ ഇവിടെ. അപ്പൊ വന്നപ്പോഴത്തേക്ക് അവര് അങ്ങോട്ട് കയറി, അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യുക.
1: വെയിറ്റ് ചെയ്യാണ്, ശരി. അപ്പൊ എന്നാലും ഇതുപോലെ ഇനിയും റേഡിയോ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതാണ്ട് ഇപ്പോഴാണ്ട് ഓണായി കഴിഞ്ഞാൽ 90 സംഭവത്തായിരിക്കുന്നത്. ഓക്കെ
1: ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെടുന്നത് നീലീശ്വര സ്വദേശിയായ സാബു ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ.
0: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്.
0: ആയിരം പറ മുത്തുണ്ടേ,
2: അനക്കെടുപ്പത് പൊന്നുണ്ട്.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹായ്, ഹലോ, നമസ്കാരം, വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ക്യാസിറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടോണ ആശ്രയഫം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ ഇതാ ഇന്നത്തെ ദിവസം, ഈ ഒരു ചൊവ്വാഴ്ച ദിവസം ക്യാസിറ്റ് കഫേ എന്ന പ്രോഗ്രാമുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ആർജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചു വാങ്ങിക്കാനുള്ള സമയമാണ് നമ്മുടെ ഈ ഒരു ക്യാസിറ്റ് കഫേ എന്ന പ്രോഗ്രാമിലൂടെ 12 മണി മുതൽ 2 മണി വരെ. അപ്പോൾ 2 മണിക്കൂറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് എന്ത് തന്നെയാണെങ്കിലും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതും നമ്മുടെ ക്യാസിറ്റ് കഫേ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ കേൾക്കാനായിട്ട് നല്ല രീതിയിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം. വിളിച്ച് പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്, അതും പ്രിയപ്പെട്ടവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-291-9090, 0474-291-9090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യാവുന്നത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909052664499 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്തായാലും എന്താ ഐശ്വര്യമായിട്ട് നമ്മുടെ ക്യാസിറ്റ് കഫേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ്എം 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ് വെൽക്കം ബാക്ക് ടു കാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടിയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കാസിഡ് കഫേയുടെ സമയമാണ്. ഇനി അങ്ങോട്ട് കാസിഡ് കഫേയിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ചോദിച്ചു വാങ്ങിക്കാം. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474219 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും ഇതാ പാട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? ഷീബ ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലാരൊക്കെയുണ്ട്? മഴയൊന്നും ഇല്ല, നല്ല കാലാവസ്ഥയാണ്. മുന്നോട്ട് അങ്ങനെ പോകുന്നല്ലേ? വീട്ടിലാരൊക്കെയുണ്ട്? ആണോ? ഓക്കെ. മോൻ എന്താ ചെയ്യണേ? ജോലിക്ക് പോകുന്നല്ലേ? ഓക്കെ ഓക്കെ. ശിവചേച്ചി, മോളുണ്ട്? ഓക്കെ. മോൾ എന്ത് ചെയ്യുന്നു? ഓക്കെ. അപ്പൊ എന്തായാലും അമ്മൂമ്മയൊക്കെ ആയിട്ട്, അമ്മയും അമ്മൂമ്മയൊക്കെ ആയിട്ട് അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നല്ലേ? ഓക്കെ. ഏത് പാട്ടാണ് കാസിഡ് കഫിയിലൂടെ കേൾക്കേണ്ടത്? മലർഗളെ മലർഗളെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ശിവശേഷി പാട്ട് പാടുന്ന ആളാണോ? പാട്ട് പാടുന്നതിനേക്കാൾ ഇഷ്ടം പാട്ട് കേൾക്കാനാണ് ഇഷ്ടം അല്ലേ? ഓക്കെ. അപ്പൊ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? ഡെഡിക്കേഷൻ ഉണ്ടോ? ഓ, താങ്ക് യു സോ മച്ച്.
3: ഓക്കെ.
2: ഓക്കെ ഓക്കെ ഓക്കെ.
3: എന്റെ കുടുംബത്തിലെ എല്ലാവർക്കും.
2: ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ പേര് വിട്ടുപോയിട്ടുള്ള എല്ലാരും അല്ലേ? ഇനിയിപ്പോ പേര് വിട്ടുപോയിട്ടുള്ള എല്ലാരും. അപ്പൊ പിന്നെ ആർക്കും പിണക്കമില്ലല്ലോ. ഓക്കെ. അപ്പൊ എന്തായാലും ശിവശേഷി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച് മക്കളെ. ഓക്കെ ഓക്കെ. അപ്പൊ ശിവശേഷി വിളിച്ചിട്ട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ് ആണ് കേട്ടോ. ലവ് ബേർഡ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിത്രാമയും ഹരിഹരൻ സാറും ചേർന്ന് പാടി മനോഹരമാക്കിയ മലർഗളെയും മലർഗളെ എന്ന് തുടങ്ങുന്ന പാട്ട്. ഈ പാട്ടിന്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് എ ആർ റഹ്മാൻ സാറാണ്. അപ്പൊ എന്തായാലും ശിവശേഷിക്ക് വേണ്ടിയിട്ടും ശിവശേഷി ഡെഡിക്കേറ്റ് ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തോമസ് ചേട്ടനാണ്. ദാസാറിന്റെ ജബ് ദീപ് ജലേ ആന എന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തോമസ് ചേട്ടൻ നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചിച്ചോർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസാറ് പാടി ഒരു എവർ ഗ്രീൻ ഹിന്ദി സോങ് തന്നെയാണ് ഈ ഒരു പാട്ട്. ദാസാറിന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ തോമസ് ചേട്ടൻ ചോദിച്ച ഒരു പാട്ട് നമ്മൾക്ക് കാസറ്റ് കഫേയിലൂടെ കേൾക്കാം. രണ്ട് നല്ല പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആസ് ഫ്രേ ഫ്രം 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ PG ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
4: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
5: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SRന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vishal Opticals Midamaya Nirakil Kannadagalude Vipulamaya Shekaram Lotus Road Private Bus Stand Samibam Pulaman Kottarakara
3: Vilakkuravum Gunamenmayum Njangal Nalkunna Urappu
4: Ella Veetavashyangalkkum Aljo Oppumundu
5: Aljo Hypermarket Nellikundam Aljo Supermarket Payangil at Ummanur Aljo Vilakkuravinte Vismayam
0: Ashraya FM 90 Nadinoppam Nattarkoppam.
6: Yasit Coffee.
7: Yasit Coffee.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
8: യെസ്, അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് കാസറ്റ് കഫേയാണ്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടിയുള്ളത് RJ അനൂഷയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 37 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും പാട്ട് ഡിമാൻഡ് ചെയ്യാനായിട്ടൊരു കോള് ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? സിന്ധു ചേച്ചി, എന്തൊക്കെയുണ്ട്
9: വിശേഷം?
8: മഴയൊന്നും ഇല്ല. എല്ലാവർക്കും കാലാവസ്ഥയെ പറ്റിയിട്ടാണ് പറയാനുള്ളത് അല്ലേ? മഴ ഇല്ലെങ്കിൽ ഒരു പ്രത്യേക സന്തോഷം നമുക്ക് തോന്നും അല്ലേ? എന്താന്ന് അറിയത്തില്ല. മഴ പെയ്തില്ലെങ്കിലോ വിഷമമായിരിക്കും. ഓക്കെ, അപ്പൊ അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണോ? ഓക്കെ, എന്താ ഇന്ന് സ്പെഷ്യൽ ഉച്ചയ്ക്ക്? സ്പെഷ്യൽ ഒന്നുമില്ല, സാധാരണ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ സാധാരണ എല്ലാവരുടെ വീട്ടിൽ എന്താണോ കാണുന്നത് അത് തന്നെ അല്ലേ. ഓക്കെ, അപ്പൊ ഇത് ഏത് പാട്ടാ ഗ്യാസ് കഫിയിലൂടെ കേൾക്കേണ്ടത്? കേരനിരകൾ ആടും എന്ന പാട്ടാണല്ലേ. ഓക്കെ, നമ്മുടെ കേരളത്തിന്റെ ആ ഒരു ഭംഗി നിറഞ്ഞൊഴുകുന്ന മനോഹരമായ ഒരു പാട്ട്. ആ പാട്ട് അത്രക്ക് ഇഷ്ടമാണോ? ഓക്കെ, ആർക്ക് വേണ്ടിട്ടാ?
9: എന്റെ മക്കളായ അഖിൽ, ഭഗവതി, സാനിയ വിൽസൺ,
8: സാനിയുടെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മകന്റെ പേര് അഖിൽ അല്ലേ? ഭഗവതി. ഓക്കെ ഓക്കെ ഓക്കെ, ഭഗവതി, അഖിൽ, സാനിയ, സാനിയുടെ എല്ലാ ഫ്രണ്ട്സും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ചേച്ചിക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് നമ്മൾ വെച്ചുതരുന്നായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും സിന്ധു ശശി വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്നത് നല്ലൊരു പാട്ട് തന്നെയാണ്, കേരനിരകളാടും എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ട്. ജലോത്സവം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പി ജയചന്ദ്രൻ സാദാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ബി ആർ പ്രസാദ് ആണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. അൽഫോൺസ് ജോസഫ് ആണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദക്ഷിണയാണ്. ദക്ഷിണ ചോദിച്ചിരിക്കുന്ന പാട്ട്, ഹായ് ആശ്രയ, എനിക്ക് വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ദക്ഷിണയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് നമ്മൾ കാസറ്റ് കഫേയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല പാട്ടുകൾ കേൾക്കാനുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും മനസ്സിലേക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഓടി എത്തുന്നുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04742919090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: Ini ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രധാന വാർത്തകൾ. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ വിശദമായി. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: As a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community to make its own judgment. Let me address the priorities first. As we contemplate the global order, India's focus will be on working for a secure, peaceful and equitable world.
0: 2028 മുതൽ

0: വർഷത്തെ അംഗത്വത്തിനായാണ് തെരഞ്ഞെടുപ്പ്. മുൻപ് 8 തവണ ഇന്ത്യ ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിൽ താൽക്കാലിക അംഗമായിരുന്നു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കുവാനും ഇതിലൂടെ സാധിക്കും. 2021 മെയ്യിലാണ് കരാർ സംബന്ധിച്ച നടപടികൾക്ക് തുടക്കമായത്. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനങ്ങളുടെ ഭാഗമായാണ് ഭാരത് ടെക്സ് മേള ആവിഷ്കരിച്ചതെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി മേളയിലെ ആഗോള സാന്നിധ്യം വർദ്ധിച്ചു വരികയാണെന്നും പറഞ്ഞു.
1: लगभग 900 बिलियन डॉलर का ये मार्केट साइज है. मैं उम्मीद कर रहा हूँ जो हमने 100 बिलियन डॉलर का रखा है लक्ष्य 2030, इस बार हम उसमें बड़े गुणात्मक वृद्धि देखेंगे. 90% MSME का यहाँ स्टॉल है. जिसने कभी सोचा नहीं कि हम एक्सपोर्ट करेंगे वो आज उत्साहित है.
0: ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3rd ഇത്. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമാ പള്ളിയിൽ നടക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ 15 ഇന്ത്യക്കാരാണ് മരിച്ചത്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. സ്പെയിൻ സന്ദർശനം തുടരുന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സ്പാനിഷ് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഈ മാസം 17 നടക്കുന്ന വിദേശ പര്യടനത്തിനിടെ ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കും. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരെ 3rd ആക്രമണം തുടർന്ന് US. അബു മുസാ, ബന്ദർ അബ്ബാസ്, ബുഷീർ, ചാബഹാർ എന്നിവിടങ്ങളിലെ തീരപ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണങ്ങളിൽ ആളപായം ഉണ്ടായില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അമേരിക്ക അറിയിച്ചു. മറുപടിയായി ബഹ്റിനിലും ജോർദനിലും ഇറാൻ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന 2 UAE ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പരിക്കേൽക്കുകയും ചെയ്തു. പിക്കാക്സ് പർവ്വതത്തിലെ ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കുമെന്നും ഹോർമൂസിൽ ഇറാൻ കപ്പലുകൾക്ക് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോട്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്ർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. വഴിപാട് വള്ളസദ്യയുടെ ബുക്കിംഗ് 490 കടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയിൽ ഇക്കുറി റാന്നിപ്പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുക. ഇതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 490 സദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടി ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് പ്രത്യേകത. സെപ്റ്റംബർ 4 അഷ്ടമരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
0: ന്യൂസിലാന്റിലെ ഓക്ലൻഡിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബീഫ് ഉൽപാദക രാജ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. മുൻപ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള 4 ടീമുകളാണ് സെമിയിൽ ഏറ്റുമുട്ടുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 3 തവണയും ഫ്രാൻസ് 2 തവണയും കിരീടം ചൂടിയപ്പോൾ സ്പെയിനും ഇംഗ്ലണ്ടും ഓരോ തവണ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. UK പര്യടനത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യൻ വനിതാ അണ്ടർ 21 ടീം ഇന്ന് ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലിഷാൾ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, വെൽക്കം ബാക്ക് ടു കാസിഡ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റിലും 20 സെക്കൻഡിലും ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ടുകളൊക്കെ ചോദിച്ചു വാങ്ങിക്കാനുള്ള 1 മണിക്കൂർ അങ്ങനെ കടന്നു പോയിരിക്കുകയാണ്. നമ്മുടെ ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ന്യൂസും എൻജോയ് ചെയ്തു, ന്യൂസും കേട്ടു അല്ലേ, എൻജോയ് ചെയ്തു എന്നല്ല, ന്യൂസും കേട്ടു, ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി 2 മണി വരെ നമുക്ക് സമയമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനും കേൾക്കാനുമായിട്ടുള്ള സമയം. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ലൈവിലേക്ക് വിളിക്കുക, പാട്ട് പറയുക, സ്പോട്ടിൽ വെച്ച് വരുന്നതായിരിക്കും. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090, 04-74 2919-909-09 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649-09 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്നാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് കൊല്ലത്ത് നിന്നും കബീറക്കയാണ്. കബീറക്ക ചോദിച്ചിരിക്കുന്ന പാട്ട് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ ദേവസഭാതലം എന്ന പാട്ട് വെച്ച് തരുമോ മോളെ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജൊക്കെ അയച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം ദാസാറിൻ്റെ വലിയൊരു ഫാനാണെന്ന് കൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാസാറും ഈ ഒരു സിനിമ ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഒപ്പം തന്നെ രവീന്ദ്രൻ മാഷും ശരത് സാറും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വലിയ പാട്ട് പാടി ഗംഭീരമാക്കിയിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു 9 രാഗത്തിൽ പിറന്ന ഒരു പാട്ട് കൂടാണ് കേട്ടോ. ഹിന്ദോളം, തോടി, പന്തുവരാളി, മോഹനം, ശങ്കരാഭരണം, ഷൺമുഖപ്രിയ, കല്യാണി, ചക്രവാകം, രേവതി, അങ്ങനെ ഇത്രയും രാഗങ്ങൾ വെച്ചിട്ട് കമ്പോസ് ചെയ്ത് ചിട്ടപ്പെടുത്തി രവീന്ദ്രൻ മാഷാണ് ഈ ഒരു പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്പുറം സാറും ചേർന്നിട്ടാണ്. അപ്പം കബീറക്കയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മറ്റൊരു മെസ്സേജ് കൂടി വായിക്കാം. ഹായ് ആസ്പ്രിയ, ഗുഡ് ആഫ്റ്റർനൂൺ, ഇന്ന് എനിക്ക് ബൻ കെ തിത്തിലി ദിൽ ഉഡ എന്ന സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നീതു ആണ് കേട്ടോ. അപ്പം നീതുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് തന്നെയാണ്. 2013 ഈ ഒരു സിനിമ റിലീസാവുന്നതെങ്കിലും എപ്പോൾ കേട്ടാലും ഒരു ഫ്രഷ് ഫീല് നൽകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് ഈ ഒരു പാട്ട്. മാത്രമല്ല അഭിമാനം എന്ന് പറയാനായിട്ട് ഗോപി സുന്ദർ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗോപി സുന്ദറാണ് ഈ ഒരു പാട്ടിൻ്റെ മെയിൽ പോർഷൻ പാടിയിരിക്കുന്നത്. ആൻഡ് ഫീമെയിൽ പോർഷൻ പാടിയിരിക്കുന്നത് ചിന്മയും ചേർന്നിട്ടാണ്. വിശാൽ ശേഖറാണ് ഈ ഒരു പാട്ടിന് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ 2 നല്ല പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരികയാണ്. കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിൽ ഒരു ഗംഭീര സോങ് ആണ് നമ്മളിപ്പോൾ ദ കാസറ്റ് കഫിയിലൂടെ കേട്ട് എൻജോയ് ചെയ്തത്. അപ്പോൾ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇവിടെ കൂടെയുള്ളത് ആർജി അനൂഷയാണ്. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ചോദിച്ച് വാങ്ങിക്കാനായിട്ട് ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490900 എന്ന നമ്പറിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജ് വായിക്കാം. അതിന് മുൻപായിട്ടൊരു കോള വെയിറ്റിംഗിലാണ്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജ്, ഷാരിക്കയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹലോ ചേച്ചി, ഷാരിയാണ്. എനിക്ക് എസ് ജാനകിയമ്മ പാടി മനോഹരമാക്കിയ കാതൽ കടിതം എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷാരിക ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഷാരികയുടെ ഈ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫിയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്, ഹായ് ചേച്ചി, എൻ്റെ പേര് ശ്യാമ. എനിക്ക് ചാന്ത് പൊട്ട എന്ന സിനിമയിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ടിട്ട് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് ശ്യാമ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചാന്ത് പൊട്ട എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് തന്നെയാണ് ശ്യാമ ചോദിച്ചിരിക്കുന്നത്. ഷഹബാസ് അമനും സുജാത മാമും ചേർന്ന് പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ട് തന്നെയാണ് ചാന്ത് പൊട്ടെ എന്ന സിനിമയിലെ ഈ ഒരു പാട്ട്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: ഗ്യാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyatankara, Kottarakara, Karunagappally.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
4: വെൽക്കം ബാക്ക് ടു കാസിഡ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് കൂടിയുള്ളത് ആർ ജെ അനുഷയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 32 മിനിറ്റിലെങ്കിലും എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ട് ചോദിച്ചുകൊണ്ട് ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ മറക്കേണ്ട, 0474291 9090. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490900 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് കോൾ ഇവിടെ വെയിറ്റിംഗിലാണ്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോളും ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് പാട്ടുകളൊക്കെ ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9562664909090 എന്ന നമ്പറിലേക്ക്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്ന ആളുടെ പേര് മീനു ശരണാണ്. മീനു ചോദിച്ചിരിക്കുന്ന പാട്ട് എനിക്ക് ജയസൂര്യയുടെ സഖിയെ എന്നുള്ള സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് മീനു നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെയാണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ജയസൂര്യയുടെ തൃശ്ശൂർ പൂരം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഹരിഹരൻ പാടിയ ഒരു പാട്ടാണ്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. ഇതുപോലെ നിങ്ങൾക്കും ലൈവിലേക്ക് വിളിച്ചും പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474291 9090 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490900 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90. Naadinoppam, naattarkoppam.
1: Acid coffee. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസിറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടിയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ടുകളൊക്കെ കേട്ട് കേട്ട് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 50 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എന്നാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹായ്, ഞാൻ രമ്യ അനിൽകുമാർ. എനിക്ക് വാൽക്കണ്ണാടി എന്ന സിനിമയിലെ മണിക്കുയിലേ മണിക്കുയിലേ എന്ന പാട്ട് വെച്ച് തരുമോ? കലാഭവൻ മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് രമ്യ ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്ന. ആൻറ്റി, ഒരു പാട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണല്ലോ അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ. നല്ലൊരു പാട്ട് തന്നെയാണ് വാൽക്കണ്ണാടി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസ് സാറും സുജാത മാമും ചേർന്നിട്ടാണ്. എസ് രമേശൻ നായരാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് എം ജയചന്ദ്രൻ സാറാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് നമ്മൾ രമ്യയ്ക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ കേട്ട് എൻജോയ് ചെയ്തു. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൾ ലിസണിങ് ടു ആസ്ട്രേ ഫ്രം 90 നാടിനൊപ്പം നോട്ട് ടർഗപ്പ് മാൻ. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 ഒ ക്ലോക്ക്.

ഇന്ന് ലൗഡ് സ്പീക്കറിന്റെ ഞാറ്റുവേല എന്ന സെഗ്മെന്റ് ആണ് വിത്ത് മീ ജിബി. മഴക്കാലം എത്തുന്നതോടുകൂടി അടുത്ത മാസം ഓണക്കാലം എത്തിയിരിക്കുകയാണ്. ഓണത്തിനാണ് കൃഷിയുടെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ. കാരണം എല്ലാ ദിവസവും പച്ചക്കറി ആയിരിക്കുമല്ലോ. ഇന്ന് ഞാൻ ആരംഭിക്കുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓണക്കാലത്തെ പ്രധാനപ്പെട്ട കൃഷികൾ നമുക്ക് ഈ മാസമൊക്കെ കൃഷി ചെയ്തു തുടങ്ങിയാൽ ഓണം ആകുമ്പോൾ അതിൽ നിന്ന് ഫലമൊക്കെ ഉണ്ടായി തുടങ്ങും. ഓണമുണ്ടാൻ പച്ചക്കറി കൃഷി ഈ മാസം തന്നെ ചെയ്തു തുടങ്ങാം. ഈ മാസം നടേണ്ട ചില ഇനങ്ങളെ പറ്റി കൂടി ഞാൻ പറയാം. പ്രധാനമായിട്ടും ഈ മാസം കൃഷി ചെയ്യേണ്ട ഇനം എന്ന് പറയുന്നത് മത്തനാണ്. പാവലും പടവലവും ആദ്യം നടണം. 60 ദിവസം മുതൽ വിളവെടുക്കാൻ കഴിയും കേട്ടോ. ചെറിയ പോളി ബാഗിലോ ട്രേയിലോ നമുക്ക് എന്ത് ചെയ്യാം, തൈ നടാം. പരന്ന പന്തലിലാണെങ്കിൽ 2 മീറ്റർ വേണം തൈകൾ തമ്മിലുള്ള അകലം. വെള്ളരി 55-ാം ദിവസം നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. ഇനി വിത്ത് വിതയ്ക്കുന്ന രീതിയാണ്. വിളയൊരുക്കി 2 ആഴ്ച നമ്മൾ ഇതിനെ കാക്കണം. നടാനായി ഒരുക്കിയ സ്ഥലത്ത് ചാരം, ചാണകം, വേപ്പിൻ പിണ്ടാക്ക് തുടങ്ങിയവ ചേർത്ത് കിളച്ചൊരുക്കുക. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ അല്പം ഉയരത്തിൽ തടമെടുക്കുന്നത് വളരെ നല്ലതാണ്. ചെടികൾ നട്ടതിനു ശേഷം ആഴ്ചയിലൊരിക്കൽ പഞ്ചഗവ്യം, ഫിഷ് അമിനോ ആസിഡ് എന്നിവ മാറി മാറി ഉപയോഗിക്കാം. കീടനിയന്ത്രണത്തിനായിട്ട് ഗോമൂത്ര, കാന്താരി മിക്സ്, വേപ്പെണ്ണ, ആവണക്കെണ്ണ, വെളുത്തുള്ളി മിക്സ് എന്നിവ ഉപയോഗിക്കാൻ സാധിക്കും. കീടങ്ങളെ തുരത്താനായിട്ട് മഞ്ഞ, നീല, ഫിറമോൺ ഗണിയും വെക്കുന്നത് നല്ലതാണ്. ചെടികൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 2 മീറ്റർ എങ്കിലും വേണം കേട്ടോ. സമയം കൃഷിക്കായിട്ട് ചെലവഴിക്കുക, അപ്പോഴും മാത്രമായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവുക. കൃഷി ആരംഭിക്കേണ്ട മറ്റിനങ്ങളാണ് വഴുതന, മുളക്, തക്കാളി എന്നിവയൊക്കെ. മഴക്കാലമായതിനാൽ തക്കാളി കൃഷിക്ക് ഉയർന്ന തടമൊരുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെണ്ടകൃഷി ആരംഭിക്കേണ്ടത് ജൂലൈ ആദ്യ ആഴ്ചയാണ്. 45-ാം ദിവസം ഇത് വിളവെടുക്കാം. 1 സെന്റിൽ 150 ചെടികൾ നമുക്ക് നടാം. ജൈവവളം ഉപയോഗിക്കുന്നതിനാൽ കീടശല്യം കൂടുതലായിരിക്കും കേട്ടോ. ഇതിന് പരിഹാരമായിട്ട് വേപ്പ് അധിഷ്ഠിത കീടനാശിനിയായിരിക്കും ഏറ്റവും നല്ലത്. സംശയ നിവാരണത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ഇനം വിത്തിനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അടുത്തുള്ള കൃഷിഭവനെ പരമാവധി പ്രയോജനപ്പെടുത്താം. നമ്മൾ പലപ്പോഴും മടിക്കാറുണ്ട് കൃഷിഭവനിൽ പോയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ നല്ല വിത്തുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാനോ ഒക്കെ. അങ്ങനൊന്നും വേണ്ട. കൃഷിയിൽ നമുക്കൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച ഒരു സർക്കാർ സ്ഥാപനം തന്നെയാണ് കൃഷി ഓഫീസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലെ കൃഷി ഓഫീസിൽ നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും തീർച്ചയായും ബന്ധപ്പെടാം. ഞാറ്റുവേലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90. നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരിക്കും മാറ്റുരച്ചു നോക്കിയാൽ എന്തിനേക്കാളും ഉയർന്നു നിൽക്കും പഴയ ഗാനങ്ങളല്ലേ.

ആക്കി മാറ്റിയ പത്തരമാറ്റുള്ള പഴയ മനോഹരമായ ഗാനങ്ങൾ കേൾക്കാം എവർഗ്രീൻ ഹെഡ്സിലൂടെ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ആശ്രയ FM 90.

ഞാറ്റുവേലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 10 ഏക്കറിലെ ഒരു അത്ഭുത കൃഷിയെ പറ്റി ഞാൻ പറയാം. വിളവെടുക്കുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയുടെ നേട്ടം തരുന്ന കൃഷി. അതെന്താണെന്നായിരിക്കും ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ടാവുക. വീടിനടുത്തുള്ള പറമ്പിൽ പച്ചക്കറി കൃഷി അത്രക്കിങ് പച്ച പിടിക്കാതെ ആയപ്പോൾ VS പത്മകുമാർ ഭാര്യ KG മിനിയോട് ചോദിച്ചു, ഫ്രൂട്ട്സ് ഐറ്റം വല്ലതും കൃഷി ചെയ്താലോ? അതിന് അവർ തന്നെ ഉത്തരം കണ്ടെത്തി. ശ്രീകാര്യത്തിനടുത്ത് ഇടവക്കോടുള്ള 1.5 ഏക്കറോളം ഭൂമിയിലെ പപ്പായ കൃഷി. റെഡ് ലേഡി വിഭാഗത്തിൽപ്പെട്ട പപ്പായ 8 മാസത്തിന് ശേഷം വിളവെടുത്തു. തിരുവനന്തപുരം നഗരസഭയിലെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് VS പത്മകുമാർ എന്ന നമ്മുടെ കർഷകൻ. ഭാര്യ KG മിനി റിട്ടയർ അധ്യാപികയുമാണ്. ഉള്ളൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചർ ഓഫീസർ സ്വപ്നയുടെ മേൽനോട്ടത്തിലാണ് ഈ കൃഷി നടന്നത്. നിലമൊരുക്കൽ, ജലസേചനത്തിന് മോട്ടോറും പൈപ്പും സ്ഥാപിക്കൽ, വളം ഉൾപ്പെടെയുള്ളവയ്ക്കായിട്ട് 2.9 ലക്ഷം രൂപ ചിലവായി. 3 നേരം നേരിയ തോതിൽ ജലസേചനത്തിനായിട്ട് ടൈമർ ഉൾപ്പെടെയുള്ള സംവിധാനം ഏർപ്പെടുത്തി. വിളവെടുക്കുമ്പോൾ 10 ലക്ഷം രൂപയുടെ നേട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തുടർച്ചയായി 3 വർഷം ഫലം ലഭിക്കും കേട്ടോ. 3 വർഷം 30 ടൺ പപ്പായ ലഭിക്കുമെന്നാണ് കൃഷി ഓഫീസർ നൽകിയിട്ടുള്ള ഉറപ്പ്. ഏറ്റവും വലിയ പ്രത്യേകത ഇത് ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷിയാണ് എന്നുള്ളതാണ്. രാസവളങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെയുള്ള കൃഷി. ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയവ വളമാക്കി കളവരാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റും ഇതിനിടയ്ക്ക് വിരിച്ചു. ഈ റെഡ് ലേഡി പപ്പായയുടെ വിപണി എന്ന് പറയുന്നത് 80 മുതൽ 100 രൂപയാണ്. ഒരു പപ്പായയുടെ ശരാശരി തൂക്കം എന്ന് പറയുന്നത് 2 കിലോഗ്രാം. വിളവെടുപ്പ് എത്താറാകുമ്പോൾ ഏതൊരു കർഷകനും ഉണ്ടാകുന്ന ആഹ്ലാദമാണ് എനിക്കും. ഔഷധ ഗുണമുള്ള ഫലവർഗം എന്ന നിലയ്ക്കാണ് പപ്പായ കൃഷിയിലേക്ക് കടന്നതെന്നും VS പത്മകുമാർ പറയുന്നുണ്ട്. ഓരോരുത്തരുടെയും തലവര മാറ്റുന്നത് ഒരു ചെറിയ ചിന്തയാണ് എന്ന് പറയും പോലെയാണ്. ശരിക്കും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തു. കൃഷിയോട് താല്പര്യമുള്ള അദ്ദേഹത്തിന് എന്തോ കാരണങ്ങൾ കൊണ്ട് അതിൽ വിജയിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയാണ് ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. അതിന് തിരഞ്ഞെടുത്തതാകട്ടെ ഏറ്റവും മികച്ച ഇനമായിട്ടുള്ള പപ്പായ. പപ്പായയുടെ റെഡ് ലേഡിക്ക് നല്ല ഡിമാൻഡാണ് കേട്ടോ മാർക്കറ്റില്. എന്തായാലും അതിന്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ, ഈ പ്രതീക്ഷിക്കുന്നതുപോലെ ഒരു വലിയ ലാഭം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഉണ്ടാകട്ടെ. ഞാറ്റുവേലയിൽ ഇനി സ്പെസിഫിക് ആയിട്ട് ചില കൃഷികളെ പറ്റി പറയാൻ പോവുകയാണ്. അതുവരെ കേട്ടുകൊണ്ടിരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: അൽപം.
1: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ്ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921466026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ, സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

പപ്പായ കൃഷി ചെയ്ത് ലാഭം കൊയ്യുന്ന ഒരു കർഷകന്റെ കാര്യം പറഞ്ഞല്ലോ. മബോളോ അല്ലെങ്കിൽ വെൽവെറ്റ് ആപ്പിൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എബണി, പെർസിമൻ എന്നിവ ഉൾപ്പെടുന്ന ഡൈസ്പൈറോസ് ജനുസിൽപ്പെടുന്ന ഒരു ഫലവൃക്ഷമാണ് ഈ മബോളോ അല്ലെങ്കിൽ വെൽവെറ്റ് ആപ്പിൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വെണ്ണപ്പഴം എന്നൊക്കെ നാടൻ പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ആഹാരയോഗ്യമായ അതിന്റെ ഫലം നുനുത്ത രോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് വില്ലീസ് പട്ടുപോലെ മൃദുവായ തൊലിയോട് കൂടിയതാണ്. ചുവപ്പ് കലർന്ന തവിട്ട് നിറമുള്ള തൊലിക്കുള്ളിൽ ക്രീമോ പിങ്കോ നിറമുള്ള മാംസള ഭാഗം കാണാം. ഉൾഭാഗം സുഗന്ധമാണെങ്കിലും തൊലിയുടെ പ്രത്യേകത കൊണ്ട് പഴത്തിന്റെ മണം അഴുകിയ പാൽക്കട്ടിയായോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ലായൊക്കെ അനുസ്മരിപ്പിച്ചേക്കാം. അതിനാൽ ഫ്രഞ്ച് അധീനതയിൽ ഉണ്ടായിരുന്ന പ്രീയണിയൻ ദ്വീപിലും മറ്റും ഇതിന് കക്കാദ ഷാറ്റ് എന്നുള്ളൊരു പേരുണ്ട്. ഈ സസ്യത്തിന്റെ സ്വദേശം ഫിലിപ്പീൻസ് ആണ് കേട്ടോ. ഇവിടെ സെബു ദ്വീപിൽ മബോളോ എന്ന പേരിൽ ഒരു പ്രദേശം തന്നെയുണ്ട്. പ്യുവർട്ടോ റിക്കോ ദ്വീപ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ നാടുകളിലും ഇത് കാണുന്നുണ്ട്. ഇതിന്റെ കൃഷിരീതി ഞാൻ പറയാം. ആൺ പെൺ ജാതികളുള്ള ഏകലിംഗിയായ സസ്യമാണിത്. ഈ ഉഷ്ണമേഖലാ സസ്യത്തിന് സമുദ്രനിരപ്പിലും അതിന് 2400 അടി ഉയരത്തിലും വരെ വിവിധ ഇനം മൺ ഭൂപ്രകൃതികളിൽ വളരാൻ സാധിക്കും. ആണ്ട് മുഴുവനും സാമാന്യമായ വർഷപാതം ഇതിനാവശ്യമാണ്. കുരു നട്ടു വളർത്തുന്ന മരങ്ങൾ കായ്ക്കാൻ 6 മുതൽ 7 വർഷം എടുക്കുമ്പോൾ ശാഖകൾ മുറിച്ച് നട്ട് പിടിപ്പിക്കുന്നതാവട്ടെ ഏകദേശം 3 മുതൽ 4 വർഷത്തിനുള്ളിൽ കായ്ക്കുന്നു. അതായത് അതിന്റെ പകുതി സമയം. ആകൃതിയിലും നിറത്തിലും രുചിയിലും ഒട്ടേറെ വ്യത്യസ്തത ഉണ്ടാക്കാൻ മാത്രം ജനിതക വൈവിധ്യമുള്ള ഒരു സസ്യമാണ് കേട്ടോ ഇത്. കൃഷി ചെയ്യപ്പെടുന്ന ഇനങ്ങളിൽ ചിലത് പഴത്തിൽ കുരുവില്ലാത്തവയാണ്. വലിയ കുരു പഴത്തിന്റെ ഉൾഭാഗം നിറഞ്ഞ് ആഹാരയോഗ്യമായ മാംസള ഭാഗത്തെ പരിമിതപ്പെടുത്തുന്നതിനാൽ കുരുവില്ലാത്ത ഇനങ്ങൾക്ക് കൃഷിക്കാർക്കിടയിൽ വളരെയധികം പ്രിയമുണ്ട്. ഇനി ഇതിന്റെ തടിയാണ്. ഈ ചെടിയുടെ സ്വദേശമായ ഫിലിപ്പീൻസിൽ കാമാങ്കോങ് എന്ന പേര് മരത്തെയും മബോളോ എന്ന പേര് പഴത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ തടി സാന്ദ്രവും ഏറെ ഉറപ്പുള്ളതും കരുത്തുള്ളതുമാണ്. കഠിനതയ്ക്ക് പേരുകേട്ട മറ്റ് പലയിനം തടികൾക്കും ഉള്ളതുപോലെ തന്നെ ഇരുമ്പ് തടി, അയൺ വുഡ് എന്ന പേര് ഇതിനുമുണ്ട്. ഫർണിച്ചർ, അലങ്കാര വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഈ തടി ഉപയോഗിക്കുന്നുമുണ്ട്. ആയോധന കലകളിലെ ഉപകരണങ്ങളും ഈ തടി ഉപയോഗിച്ചാണ് നിർമ്മിക്കാറുള്ളത്. വംശനാശ ഭീഷണിയുള്ള ഈ സസ്യത്തിന് ഫിലിപ്പീൻസിൽ നിയമ സംരക്ഷണം ഉള്ളതിനാൽ തടിയുടെ കയറ്റുമതിക്ക് വനവകുപ്പിന്റെ പ്രത്യേക അനുമതിയും ആവശ്യമാണ് കേട്ടോ. ഇത് നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയും കൃഷി ചെയ്തിട്ടില്ല. അതുകൊണ്ട് പരീക്ഷണങ്ങൾ മാത്രമായിട്ട് അത് മാറാനുള്ള സാധ്യതയുണ്ട്. ലൗഡ് സ്പീക്കറിൽ ഇനി ഞാറ്റുവേല കൃഷിയെ പറ്റിയാണ് പറയുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

ഞാറ്റുവേലയിൽ ഞാറ്റുവേല കൃഷിയെ പറ്റി കേൾക്കാല്ലേ. യെസ്, അടുത്തത് നടണം, അകലത്തിൽ നടണം, അരി വെച്ച് പറിക്കണം, അരി വെക്കാതെ പറിക്കണം. ആദ്യമായി കേൾക്കുമ്പോൾ ആശയക്കുഴപ്പത്തിലാകാം, പക്ഷേ വഴുതനങ്ങയെ കുറിച്ചാണ് ഈ പഴഞ്ചൊല്ല്. അടുത്തു നടാൻ പറയുന്നത് വീടിനടുത്ത് നടാനാണ്. അകറ്റി നടാൻ പറയുന്നത് തൈകൾ തമ്മിൽ അകലം വേണം. മിക്ക നാടൻ വഴുതനങ്ങയും മരം പോലെ വളരും. വല്ലാതെ അടുപ്പം കൂടിയാൽ ആരോഗ്യം കുറയും. ചില ഇനങ്ങൾ 3 വർഷം വരെ നിൽക്കും കേട്ടോ. വെട്ടിക്കൊടുത്താലും വീണ്ടും മുളയ്ക്കും. അരി വെച്ച് പറിക്കണമെന്ന് പറയുന്നത് അരി അടുപ്പത്തിട്ടിട്ട് വേണം കായ പറിക്കാൻ. അതുകൊണ്ടാണ് വീടിനടുത്ത് തന്നെ നടണമെന്ന് പറയുന്നത്. വഴുതനങ്ങയെ മുറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കറി വെച്ചില്ലെങ്കിൽ കേടുവരും. അരി വെക്കാതെ പറിക്കണമെന്ന് പറയുന്നത് വഴുതനങ്ങ പഴുക്കുന്നതിന് മുമ്പ് പറിക്കണമെന്നാണ്. അരി എന്ന് ഉദ്ദേശിച്ചത് അതിന്റെ അകത്തെ വിത്താണ്. വഴുതനങ്ങയ്ക്കകത്തെ വിത്ത് മൂത്താൽ പിന്നെ കഴിക്കുമ്പോൾ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഈ ആദ്യം പറഞ്ഞത് ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ. ആ പഴഞ്ചൊല്ലിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വിശദീകരണമാണ് തന്നത്. കാർത്തിക ഞാറ്റുവേല തന്നെയാണ് വഴുതനങ്ങ നടാൻ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് ഇല പോയി ഉണങ്ങിക്കിടന്ന വഴുതനങ്ങ ചെടി പോലും കാർത്തികയായാൽ കരുത്താർജിക്കുന്നത് കാണാം. അശ്വതിയിൽ വിത്ത് പാകണം. 3 ആഴ്ച കഴിഞ്ഞാൽ പറിച്ചു നടണം. കാർത്തികയിൽ വഴുതനങ്ങ നട്ട് കൈകൊണ്ട് നനച്ചു കൊടുക്കണം. കാർത്തികയിൽ മഴ കുറവായിരിക്കും. തൈ നട്ട് കഴിഞ്ഞാൽ മഴ കനക്കുന്നത് വരെ അതിന്റെ ജീവൻ നിലനിർത്തണം. അതായത് ഒരു കൈക്കുമ്പിളിൽ കൊള്ളുന്ന വെള്ളമെങ്കിലും നനച്ചു കൊടുക്കണമെന്നർത്ഥം. കാർത്തികക്കള്ളൻ കവുങ്ങുണക്കും എന്നാണ് പറയാറ്. കാർമേഘമുണ്ടാകും, ചിലപ്പോൾ മഴ ഉണ്ടാകില്ല. മഴ പെയ്യുമെന്ന് കരുതി കർഷകൻ നനനിർത്തും. വിളകൾ അങ്ങനെ വാടിപ്പോകും. വഴുതനങ്ങ

അശ്വതിയിലോ ഭരണിയിലോ തൈകൾ പാകമാകണം. വെണ്ണവിത്ത് കാർത്തികയിൽ കുത്തിയിട്ടാൽ മതി. കാർത്തികയിൽ നട്ടാലുള്ള ഗുണം രോഹിണിയിൽ മഴ ശക്തമാകുമ്പോഴേക്കും ചെടി കരുത്താർജിക്കും എന്നുള്ളതാണ്. രോഹിണിയിലോ മകീരിയത്തിലോ ആണെങ്കിൽ ചെടി പൊങ്ങില്ല. തലയ്ക്ക് മുകളിൽ മഴത്തുള്ളികൾ വീണ് വളർച്ച മുരടിക്കും. സൂര്യപ്രകാശവും കുറവായിരിക്കും. മത്തനും കുമ്പളവും അശ്വതിയിലോ ഭരണിയിലോ വിത്തുകുത്തി മുളപ്പിക്കാം. എല്ലാ മഴയ്ക്കും മുമ്പ് തന്നെ പൊങ്ങണം. അപ്പൊ ഈ പറഞ്ഞതൊരു ഞാറ്റുവേല കൃഷി രീതിയാണ്. അതുകൊണ്ടാണ് മലയാള നാളുകളെയും മാസങ്ങളെയൊക്കെ ആസ്പദമാക്കി പറഞ്ഞത് കേട്ടോ. ഇത്തരത്തിൽ ഈ ഓരോ കാര്യങ്ങൾ നോക്കിയായിരുന്നു പണ്ട് കാലത്തൊക്കെ ഓരോരുത്തരും കൃഷി ചെയ്തിരുന്നത്. ഇന്ന് കുറെ അപ്ഡേറ്റ് ആയി, കുറെ മാറ്റങ്ങളൊക്കെ വന്നു. അത് കൃഷിയിലും വളരെയധികം പ്രകടമാണ്. മണ്ണിര കമ്പോസ്റ്റ് ഫ്ലാറ്റിൽ തയ്യാറാക്കുന്ന ഒരു രീതിയുണ്ട്. ഇനി ഞാറ്റുവേലയിൽ കേൾക്കുന്നത് അതിനെ പറ്റിയാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാട്ടാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് ഫ്ളാറ്റിലും തയ്യാറാക്കാം. കേൾക്കാം ഞാറ്റുവേലിയിലൂടെ. നഗരത്തിലെ ഫ്ളാറ്റുകളിലും വില്ലകളിലും താമസിക്കുന്നവർക്കിപ്പോൾ അടുക്കള തോട്ടം ഒരുക്കാനും മട്ടുപ്പാവിൽ കൃഷി ചെയ്യാനും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മാനസിക ഉല്ലാസത്തിനൊപ്പം ശുദ്ധവും ആരോഗ്യകരവുമായ ഭക്ഷണം ഒരു കുടുംബത്തിന് ലഭിക്കാൻ ഇത്തരം കൃഷിരീതികൾ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് പലരും ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാകട്ടെ അവരൊക്കെ ഈ സ്വന്തം കൃഷിയിലേക്ക് വന്നിട്ടുള്ളത്. അടുക്കള തോട്ടത്തിൽ വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ മണ്ണിര കമ്പോസ്റ്റ്. വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് തന്നെ ഫ്ളാറ്റിലും നമ്മുടെ ചെറിയ വില്ലകളിലുമൊക്കെ നഗരപ്രദേശങ്ങളിലൊക്കെ വലിയ അധ്വാനമോ സ്ഥലമോ ഒന്നും ഇല്ലാതെ മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാം. കമ്പോസ്റ്റ് തയ്യാറാക്കാൻ 45, 30, 45 എന്നിങ്ങനെ സെന്റിമീറ്റർ വലിപ്പമുള്ള അടിഭാഗം നീർവാഴ്ച സൗകര്യമുള്ള ഒരു പെട്ടിയാണ് കമ്പോസ്റ്റ് തയ്യാറാക്കാൻ ആവശ്യമുള്ള പ്രധാനപ്പെട്ട വസ്തു. മണ്ണ്, പ്ലാസ്റ്റിക്, തടി എന്നിവ കൊണ്ട് തയ്യാറാക്കിയ പെട്ടികൾ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇതിനടിയിൽ ഉൾഭാഗത്ത് സുഷിരങ്ങളുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുക. ഇതിനു മുകളിൽ 3 സെന്റിമീറ്റർ ഘനത്തിൽ മണ്ണും 5 സെന്റിമീറ്റർ ഘനത്തിൽ ചകിരിയും നിരത്തുക. ഇതിനു മീതെ നേരിയ ഘനത്തിൽ മണ്ണിര കമ്പോസ്റ്റും 250 മണ്ണിരകളെയും നിക്ഷേപിക്കണം. പിന്നീട് ദിവസവും അടുക്കളയിൽ നിന്ന് ലഭിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ ഇതിലിങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. പരിചരണം ഉണ്ട് പക്ഷേ. നനഞ്ഞ ഒരു ചാക്ക് തുണി കൊണ്ട് പെട്ടി മൂടി ഉള്ളിലെ വെളിച്ചം നിയന്ത്രിക്കും. മുളക്, എണ്ണ കൂടുതലുള്ള വസ്തുക്കൾ എന്നിവയൊന്നും പെട്ടിയിൽ നിക്ഷേപിക്കാനും പാടില്ല. പെട്ടി നിറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് കമ്പോസ്റ്റ് പാകമായി കിട്ടും. ഇതോടെ പെട്ടിക്ക് മേൽ വിരിച്ച തുണി മാറ്റുക. ഈ സമയം മണ്ണിരകൾ താഴേക്ക് പോകും. മുകളിൽ നിന്ന് മണ്ണിരയില്ലാത്ത കമ്പോസ്റ്റ് മാത്രം ശേഖരിക്കുക. ഇത് അരിച്ചുണക്കി സൂക്ഷിക്കുകയോ അപ്പോൾ തന്നെ വളമായി ചെടികൾക്ക് നൽകുകയോ ചെയ്യാം. കമ്പോസ്റ്റിൽ നിന്ന് ഊറി വരുന്ന വെള്ളവും നല്ല വളമാണ് കേട്ടോ. കമ്പോസ്റ്റ് പെട്ടിയുടെ അടിയിൽ ഒരു കുഴൽ വെച്ച് അതിലൂടെ വരുന്ന വെള്ളം നമുക്ക് ശേഖരിക്കാം. ഇത് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിച്ചു കൊടുക്കാം. ഇത്രയേറെ കഷ്ടപ്പെട്ട് നമ്മൾ ഈ മണ്ണിര കമ്പോസ്റ്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിനുള്ള ഗുണങ്ങൾ എന്താണെന്നറിയണ്ടേ? ചാണകത്തേക്കാൾ 3 ഇരട്ടി ഗുണമുള്ള സസ്യമൂലകമാണ് മണ്ണിര കമ്പോസ്റ്റ്. ഗ്രോ ബാഗിലും ചട്ടയിലും വളരുന്ന ചെടികൾക്ക് ഇത് വളരെയധികം നല്ലതാണ്. ചെടിയുടെ ആരോഗ്യം വർദ്ധിക്കാനും നല്ല വിളവ് ലഭിക്കാനും ഇത് വളരെയധികം സഹായിക്കും. വീടുകളിൽ കമ്പോസ്റ്റ് നിർമ്മിക്കാനുള്ള പെട്ടികൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാനും കിട്ടും. അതുകൊണ്ട് അധികം വൈകിപ്പിക്കേണ്ട, നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഫ്ളാറ്റിലും വില്ലകളിലൊക്കെ താമസിക്കുന്നവർക്കും വീട്ടിൽ താമസിക്കുന്ന നാട്ടിൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ഇത് ബാധകമാണ് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ്. വിത്ത് മീ ജി വി സ്റ്റേറ്റ്യൂൺ.

മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒരു പച്ചക്കറി. കെയിൽ എന്നാണ് ഇതിന്റെ പേര്. ഇനി ഞാറ്റുവേലയിൽ നമ്മൾ കേൾക്കുന്നത് കെയിലിനെ പറ്റിയാണ്. കെയിലിന്റെ ഇലകൾ പാകം ചെയ്ത് കഴിക്കുവാൻ വളരെ വിശേഷപ്പെട്ടതാണ്. ബ്രാസിക്ക ഒലറേസിയൻ സസ്യകുടുംബത്തിലെ ഒരു ഇനം പച്ചക്കറിയാണ് കെയിൽ. ഇളം പച്ച, പച്ച, കടും പച്ച, വയലറ്റ് പച്ച, വയലറ്റ് ബ്രൗൺ എന്നീ നിറങ്ങളിൽ ഇത് കാണുന്നുണ്ട്. നടുക്കുള്ള ഇലകൾ ക്യാബേജ് പോലെ ഉരുണ്ടു വരികയില്ല. തോരൻ, പരിപ്പ് കറി, കട്ട്ലറ്റ് തുടങ്ങി നിരവധി ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനും കെയിലിന്റെ ഇലകൾ ഉപയോഗിക്കും. ഇലകളിൽ ധാരാളം ജലമുള്ളതിനാൽ കഴുകി ജലം വാർന്നു പോയതിനു ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക. ശരിക്കുണ്ടല്ലോ, നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ കെയിൽ എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ്. കണ്ണിന്റെ ഏറ്റവും നല്ല വൈറ്റമിൻ ആയിട്ടുള്ള വൈറ്റമിൻ കെ വേണ്ടതിന്റെ 1000-ലധികം മടങ്ങ് ഇതിലുണ്ട്. കൂടാതെ വൈറ്റമിൻ B6, വിറ്റാമിൻ A, C, K, B, ഫ്ലോറൈറ്റ്, മാഗനീസ്, തയാമിൻ, റൈബോഫ്ലോവിൻ, നിക്കാഡിക്സ്, ഇരുമ്പ്, കാൽസ്യം, പൊട്ടാസ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. സാലഡായും വേവിച്ചും ഉപയോഗിക്കാറുള്ള കെയിൻ വിദേശ രാജ്യങ്ങളിൽ ബീഫിന്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. ഇലകളുടെ അറ്റം ഭംഗിയായി ചുരുണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. കേർലി കെയർ വിദേശ രാജ്യങ്ങളിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ഇതിനെ മാറ്റുന്നുണ്ട്. ജപ്പാനിൽ കെയിൽ ജ്യൂസും ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പോ ചില്ലറക്കാരനല്ല ഈ കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. ഓരോ വിറ്റാമിനുകളും വൈറ്റമിനുകളും അതിനകത്ത് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലെങ്കിൽ കൂടിയും ഇത്തരത്തിൽ ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട. അടുത്തത് ഉഴിഞ്ഞ എന്ന ഇനമാണ്. കേട്ടിട്ടുണ്ടാവും വള്ളി ഉഴിഞ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചെടിയുടെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് കാർഡിയോസ് പെർമലിസ് കബാബം എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ബലൂൺ വൈൻ എന്നും പറയാറുണ്ട്. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും നന്നായി വളരുന്ന ഉഴിഞ്ഞ സമൂലം ഔഷധയോഗ്യം തന്നെയാണ്. ഇതിനെ താളിയായി ഉപയോഗിച്ചാൽ മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും നല്ലതാണ്. ഉഴിഞ്ഞയുടെ ഇല ഇടിച്ചു ചേർത്ത് എണ്ണ കാച്ചി മുടിയിൽ തേച്ചാൽ മുടി സമൃദ്ധമായിട്ട് വളരും. ഉഴിഞ്ഞയുടെ ഇല വെള്ളത്തിലിട്ട് ഞെരടി ആ വെള്ളം കൊണ്ട് കഴുകിയാൽ തലമുടി വളരെയധികം ശുദ്ധമാകും. ഇല സേവിക്കുന്നത് കൊണ്ട് പനി ശമിക്കുകയും ഇല അരച്ചു ലേപനം ചെയ്യുന്നത് ശരീരത്തിലെ നീർവീഴ്ചയും മറ്റുമൊക്കെ ഇല്ലാതാക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ പറഞ്ഞ ഉഴിഞ്ഞ എന്നുള്ള ഇനവും നമുക്ക് വീട്ടിലൊക്കെ ഔഷധം എന്നുള്ള രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാറ്റുവേലയിലൊരു ചെറിയ ബ്രേക്കാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

മുളക് കൃഷി ഒരുപാട് പേര് ഞാറ്റുവേല കേൾക്കുമ്പോഴൊക്കെ ചോദിക്കുന്ന സംശയമാണ്. മുളക് കൃഷിയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഓരോ കാലഘട്ടത്തിലും ഓരോ സീസണും അനുസരിച്ച് ഓരോ ഇനം മുളക് നമുക്ക് നടാൻ സാധിക്കും കേട്ടോ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. എളുപ്പത്തിൽ വീടുകളിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു പച്ചക്കറിയാണ് പച്ചമുളക് എന്ന് പറയുന്നത്. ഉഷ്ണമേഖലാ വിളയാണ് ഇതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ചുവന്ന മണ്ണ്, ചെങ്കൽ മണ്ണ്, പശ്ചിമയുള്ള മണ്ണ് എന്നിവയിലൊക്കെ മുളക് കൃഷി ചെയ്യാൻ സാധിക്കും. തൈ നടേണ്ട സമയം എന്ന് പറയുന്നത് മെയ് ആഗസ്റ്റ്, അതായത് മഴയെ ആശ്രയിച്ചുള്ള ഒരു കൃഷിയാണ്. ഇനി ജലസേചനം വേണ്ടി വരുന്ന സമയങ്ങളിലും ഇത് നടാൻ സാധിക്കും. അത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള സമയമാണ്. ഏതൊക്കെ ഇനങ്ങളാണ് നമുക്ക് നടാൻ സാധിക്കുക? കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള മുളക് ഇനങ്ങളായിട്ടുള്ള ജ്വാലാമുഖി, ജ്വാലാസ്വഖി, ഉജ്ജ്വല, അനുഗ്രഹ, വെള്ളയാണി, അതുല്യ വെള്ളയാണി, സമൃദ്ധി തുടങ്ങിയവയൊക്കെ നമുക്ക് നടാം. ഉജ്ജ്വല എന്ന് പറഞ്ഞിട്ടുള്ള ഇനത്തെ പറ്റി ഞാൻ പറയാം. വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിൽ ഉരുത്തിരിച്ചെടുത്ത ഇനമാണ്. അലങ്കാര ചെടിയായി ചട്ടിയിൽ നമുക്കിത് നടാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വൈറസ് മൂലമുണ്ടാകുന്ന ഇലചുരുളൻ, മൊസൈക്ക് എന്നീ രോഗങ്ങൾക്കെതിരെ നല്ല പ്രതിരോധ ശേഷിയുണ്ട്. അടുത്തടുത്ത് കൃഷി ചെയ്യാൻ യോജിച്ചവയാണ് ഈ ഇനം. ബാക്ടീരിയൽ വാട്ടത്തെ ചെറുക്കുന്ന പ്രകൃതം ഇതിനുണ്ട്. കുലയായി നീളത്തിലുള്ള കായ്കൾ, കടും ചുവപ്പ് നിറമുള്ള കായ്കൾ, 9 മുതൽ 10 കായ്കൾ വരെ ഒരു കുലയിൽ നിന്ന് നമുക്ക് ലഭിക്കും. എരിവ് നല്ല രൂക്ഷമാണ് കേട്ടോ. ഉണങ്ങിയാലും ചുവപ്പ് നിറം മങ്ങുന്നില്ല എന്നുള്ളത് പ്രത്യേകതയാണ്. ശരാശരി 700 ഗ്രാം പച്ചമുളക് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് ലഭിക്കും. അടുത്തത് അനുഗ്രഹ എന്ന ഇനമാണ്. ബാക്ടീരിയർ വാട്ടത്തെ ചെറുക്കാനുള്ള കഴിവുള്ള ഇനമാണിത്. നീളമുള്ള ഒറ്റയായ ചുവന്ന നിറമുള്ള കായ്കൾ, അത്യുൽപാദന ശേഷിയുള്ള ഇടത്തരം നീളമുള്ള കട്ടിയുള്ള പുറം തൊലിയോടുകൂടിയ ഇനമാണിത്. നട്ട് 25 ദിവസമാകുമ്പോൾ പുഷ്പിക്കുന്നുവെന്ന്, അതായത് അതിവേഗം പുഷ്പിക്കുന്ന ഒരു ഇനമാണ്. 58 ദിവസമാകുമ്പോൾ നമുക്ക് മുളക് പറിച്ചു തുടങ്ങാനും സാധിക്കും. ജ്വാലാമുഖി നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഇനമാണല്ലേ. കീഴോട്ട് തൂങ്ങിക്കിടക്കുന്ന കായ്കൾ, പഴുക്കുമ്പോൾ കടും ചുവപ്പ്, എരിവ് കുറവാണ് കേട്ടോ. പൊതുവെ ബാക്ടീരിയ വാട്ടം, ഇലപ്പുള്ളി രോഗം എന്നിവയെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. എരിവ് കുറവായതിനാൽ തൈരുമുളകിന് വളരെ യോജിച്ചവയാണ് ജ്വാലാമുഖി. ഇനി ജ്വാലാസഖിയെ പറ്റി പറയാം. അത്യുൽപാദക ശേഷിയുള്ള അറ്റം കൂർത്ത മിനുസമുള്ള കായ്കൾ, കട്ടിയുള്ള തൊലി, എരിവ് കുറവ്. ഓരോ ചെടിയിലും ശരാശരി 275 ഗ്രാം തൂക്കമുള്ള 53 കായ്കളിൽ കുറയാതെ കാണും കേട്ടോ. കുള്ളൻ ചെടിയായതിനാൽ 40x35 cm ഇട അകലത്തിൽ കൂടുതൽ തൈകൾ നടാനാകും. പച്ചമുളകിന്റെ ഉപയോഗത്തിന് ഏറ്റവും അനുയോജ്യം തന്നെയാണിത്. ഗ്രോ ബാഗിലും നമുക്കിത് നടാം. ടെറസിലും മറ്റും കൃഷി ചെയ്യുന്നവർക്ക് ഗ്രോ ബാഗ് തന്നെയാണ് ഏറ്റവും നല്ലത്. മണ്ണ്, ശകരിച്ചോറ്, ഉണങ്ങിയ ചാണകപ്പൊടി, ഉണങ്ങിയ ആട്ടിൻ കാഷ്ടം, കരിയില എന്നിവ ചേർത്ത് ഗ്രോ ബാഗ് മിശ്രിതം തയ്യാറാക്കാം. മിശ്രിതത്തിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് നല്ലതാണ്. ഗ്രോ ബാഗിന്റെ മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ മിശ്രിതം നിറയ്ക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി പ്രിയപ്പെട്ട കർഷകർ ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെയാണ് വളപ്രയോഗം എന്ന് കേൾക്കണ്ടേ? കേൾക്കാം നമുക്ക് ഞാറ്റുവേലയിലൂടെ. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

നല്ലത്. കടല പിണ്ണാക്കിനൊപ്പം കഞ്ഞിവെള്ളവും ചേർത്ത് പുളിപ്പിച്ച് ചെടികൾക്ക് നൽകുന്നത് കൂടുതൽ നല്ലതാണ്. വെറ്റിസീലിയം ലിക്കാനി എന്ന മിത്രക്കുമിളിനെ ഉപയോഗിച്ച് മീലിമുട്ടകളെ ജൈവ രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയും. മീലിമുട്ടയ്ക്ക് പുറമെ മുഞ്ഞ, വെള്ളീച്ച, ഇലപ്പേൻ എന്നിവയും ഇതുപയോഗിച്ച് നശിപ്പിക്കാം. ഇത്തരം കീടങ്ങളുടെ ശരീരവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഈ മിത്രക്കുമൾ ചില വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചാണ് കീടനശീകരണം നടത്തുന്നത്. 10 മുതൽ 15 ഗ്രാം വെറ്റിസീലിയം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളിൽ തളിക്കണം. 5 ഗ്രാം ബാർ സോപ്പ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം മീലിമൂട്ടയുടെ ശല്യമുള്ള ചെടികളിൽ ആദ്യം തളിക്കുക. അപ്പോൾ മൂട്ടയുടെ വെള്ള നിറത്തിലുള്ള പുറം ആവരണം മാറുന്നത് കാണാം. ഇതിനുശേഷം വേണം വെറ്റിസീലിയം തളിക്കാൻ. 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ കീടങ്ങൾ പൂർണ്ണമായും നശിക്കും. 15 ദിവസത്തിലൊരിക്കൽ ഇത് വീണ്ടും ആവർത്തിക്കുക. അങ്ങനെ മീലിമൂട്ട എന്ന കർഷകന്റെ ശത്രുവിനെ നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുക. കൃഷി ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കുറെ നാച്ചുറൽ മെത്തേഡ് ഉണ്ട്. എന്ത് രോഗം വന്നാലും രോഗം പിടിപെടാൻ സാധ്യതയുണ്ടെന്ന് കർഷകനും മനസ്സിലായി കഴിഞ്ഞാലും അതിന് ബദലായിട്ട് ചെയ്യാനുള്ള ചില മാർഗങ്ങൾ അതുകൂടി അറിഞ്ഞിരിക്കുക പ്രിയപ്പെട്ട കർഷകർ. ഞാറ്റുവേല ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി.

0: ആശ്രയ പ്രീമിയർ ലീഗ്.
1: നമസ്കാരം, വെരി വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ്. ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം APL-ഉമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടിച്ചുപൊളിച്ച് ഗെയിം കളിക്കാനുള്ള സമയമാണ് ആശ്രയ പ്രീമിയർ ലീഗ് എന്ന ഈ ഒരു ഗെയിമിംഗ് പ്രോഗ്രാമിലൂടെ. അപ്പോൾ ആരെങ്കിലും വെറുതെ ബോറൊക്കെ ഇടിച്ചിരിക്കുകയാണെങ്കിൽ ഗെയിമിൽ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ജസ്റ്റ് ആൻസർ അയക്കുക. രണ്ടുണ്ട് ഗുണം, ഒന്ന് നമ്മുടെ ബോറിനെയും മാറി കിട്ടും, പിന്നെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ആ ഒരു അട്ടിപ്പൊളി ഗിഫ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മുടെ ഷോ എങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗെയിം എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Yes, welcome back to Asprea Premier League with me, RJ Anusha. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 14 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പം ഇന്ന് എന്ത് ഗെയിം ആയിരിക്കും കളിക്കാനായിട്ട് പോവുക എന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലും ക്യൂരിയോസിറ്റിയിലും ഒക്കെ ആയിരിക്കും എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ. ഇന്ന് എന്തായാലും നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഗെയിമാണ് കളിക്കാനായിട്ട് പോകുന്നത്. അതായത് സപ്തസ്വരങ്ങൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിം.

ഈ കർണാടിക് മ്യൂസിക്കിൽ ഏഴ് ബേസിക് ആയിട്ടുള്ള സപ്തസ്വരാസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സാരി ഗാമ പാദ നീസ അല്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമ്മുടെ മലയാളത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്, തമിഴിലുണ്ട്. ആക്ച്വലി നമ്മൾ പാട്ടുകളൊക്കെ ആസ്വദിക്കുക എന്നതിനപ്പുറമായിട്ട് നമ്മൾ നമ്മുടെ മൂഡിനനുസരിച്ച് പല പാട്ടുകളും പ്ലേ ചെയ്യാറുണ്ടല്ലേ, സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ. പക്ഷേ ഈ സ്വരങ്ങൾ വരുന്ന കൂടുതലും ക്ലാസിക്കൽ വരുന്ന സോങ്സുകളൊക്കെ ആക്ച്വലി നമ്മുടെ മൂഡിനെ ചേഞ്ച് ചെയ്യാനുള്ള, നമ്മൾ ജസ്റ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടാറുള്ളതല്ലേ. മാത്രമല്ല സംഗീതത്തെ അത്രത്തോളം ഇഷ്ടമുള്ളവർക്ക് അത് മനസ്സിലാവുന്നവർക്കും വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ എല്ലാവരും ആസ്വദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാനായിട്ട് പോകുന്ന ഗെയിം എന്ന് പറയുന്നത് ഈ സപ്തസ്വരങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. അതായത് തന്നെ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ഈ സപ്തസ്വരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട്. അപ്പോൾ അതിൽ സ്വരങ്ങൾ വരുന്ന പോർഷൻ ഞാൻ കേൾപ്പിക്കും, അത് കേട്ടതിന് ശേഷം ഇത് ഏത് പാട്ടാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പറയണം. അതാണ് നമ്മുടെ ഇന്നത്തെ APL അടിപൊളി ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഗെയിം എന്തായാലും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ആ ഒരു സ്വര ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് തരാം. ആ സ്വരങ്ങൾ കേട്ടിട്ട് ഇത് ഏത് പാട്ടാണെന്ന് വേഗം തന്നെ കണ്ടുപിടിച്ച് പറഞ്ഞോളൂ.

യെസ്, നമ്മുടെ ദാസ് സാറ് പാടി ഗംഭീരമാക്കിയ ഒരു അടിപൊളി ക്ലാസിക്കൽ ടച്ച് വരുന്ന സോങ് ആണ് ഇപ്പോൾ കേട്ടത്. അതിലെ ഒരു സ്വരമാണ്, കുറച്ച് സ്വരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ കേട്ടത്. അപ്പോൾ പാട്ട് ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ് കേട്ടോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291 9090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് ആൻസറൊക്കെ അറിയിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9522664909090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

യേസ്, അങ്ങനെ സപ്തസ്വരങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇന്നത്തെ ആസ്പ്രേയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു ക്ലാസിക്കൽ പോർഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.

0: ഇപ്പോൾ കേട്ട ഈ ഒരു ക്ലാസിക്കൽ പോർഷൻ ഏത് പാട്ടിൻ്റെതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പൊ ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ? ജ്യോതിർ ശിവ. എവിടുന്നാ വിളിക്കുന്നേ?
1: പെരുംകുളം.
0: പെരുംകുളം അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: അമ്മ, അച്ഛൻ, ചേട്ടൻ, ഞാൻ.
0: ഓക്കെ. ജ്യോതിർ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? നാലാം ക്ലാസ്സിൽ. ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നോ?
1: ഉണ്ടായിരുന്നു.
0: പോയിട്ട് വന്നേ ഉള്ളോ? പോയിട്ട് വന്നിട്ട് നേരെ റേഡിയോയുടെ മുമ്പിൽ പോയിരുന്നോ? ഇരുന്നു അല്ലേ. ഇഷ്ടാണോ ഗെയിമൊക്കെ കളിക്കാനായിട്ട്? ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും നമ്മൾ ഇപ്പോ കേട്ട ഒരു ക്ലാസിക്കൽ പോർഷൻ ഏത് പാട്ടിന്റേതാന്ന് അറിയോ? ഏത് പാട്ടാ?
1: ഹരിമുരളീരവം.
0: കേട്ടിട്ടുണ്ടോ ആ പാട്ട്? ശരിക്കും ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആണോ അല്ലയോ നമുക്ക് നോക്കിയാലോ?

0: ജ്യോതിർഷിവ ഹാപ്പി ആയോ? ആരാ ആൻസർ പറഞ്ഞു തന്നേ?
1: അമ്മ.
0: അമ്മയാണ് പറഞ്ഞു തന്നേ അല്ലേ? അമ്മയ്ക്ക് പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണോ? ആണ്. ജ്യോതിന് ഇഷ്ടമാണോ പാട്ട് കേൾക്കാനായിട്ട്, പഴയ പാട്ട് കേൾക്കാനായിട്ട്? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ ജ്യോതിൽ വിളിച്ചിട്ട് ആ കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആരൊക്കെയാണ് അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, മണികണ്ഠൻ ചേട്ടൻ, രമ്യ, അനിൽകുമാർ, ദീപു ചേട്ടൻ, വിഷ്ണു, ഷമി ആൻഡ് പ്രമീള ചേച്ചി, പ്രവീൺ, അർച്ചന, ഐശ്വര്യ, അനുഗ്രഹ, മജീദിക്ക, എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഹരിമുരളീരവം എന്ന് തന്നെയാണ്. ഷിബുച്ചേട്ടൻ മാത്രം നമുക്ക് മെസ്സേജ് അയച്ചിട്ട് കാബോളിവാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസർ അയച്ചിട്ടുണ്ട്. എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും മാറാൻ തമ്പുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസാറ് പാടി ഗംഭീരമാക്കിയ ഒരു പാട്ട് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ക്ലാസിക്കൽ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്.

ഓക്കേ, അപ്പോൾ ഇപ്പോൾ കേട്ടിയ ഒരു ക്ലാസിക്കൽ പോർഷൻ ഏത് പാട്ടിൻ്റെതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
0: ആശ്രയ FM 90.5.

യെസ്, അപ്പോൾ ക്ലാസിക്കൽ സോങ്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് നമ്മളിങ്ങനെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 46 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു ക്ലാസിക്കൽ പോർഷൻ വരുന്ന പാട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു.

ഓക്കെ, ഇപ്പോൾ കേട്ടി ഒരു പോർഷൻ ഏത് പാട്ടിൻ്റെതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു, ഷമി എന്നിവർ ചേർന്നിട്ടാണ് കണ്ണോട് കൺപതെല്ലാം എന്ന പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്ന ആൻസർ. ഓക്കെ, നമുക്ക് നോക്കാം അതാണോ അല്ലയോ എന്നുള്ളത്. അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും കണ്ണോട് കൺപതെല്ലാം എന്ന പാട്ടാണെന്നാണ്. ദീപു ചേട്ടൻ, ജ്യോതിൽ, ശിവ, പ്രമീള, പ്രവീൺ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കണ്ണോട് കൺപതെല്ലാം എന്ന പാട്ടെന്ന് തന്നെ. മണികണ്ഠൻ, സാവിത്രി, ഐശ്വര്യ, അനുഗ്രഹ, രമ്യ, ഗിരീഷ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും കണ്ണോട് കാണുന്നതെല്ലാം എന്ന പാട്ടാണെന്നാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഡാനിമോൾ, മജീദിക്ക ആൻഡ് ഭാഗ്യലക്ഷ്മി എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കണ്ണോട് കാണുന്നതെല്ലാം എന്ന പാട്ടാണ്.

1997-ൽ റിലീസായ ജീൻസ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിത്യശ്രീ മഹാദേവൻ പാടി മനോഹരമാക്കിയ നല്ലൊരു ക്ലാസിക്കൽ ടച്ച് വരുന്ന സോങ് ആണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്.

ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസിക്കൽ പോർഷൻ കേട്ടിട്ട് ഏത് പാട്ടാണ് ഇതെന്ന് വേഗം കണ്ടുപിടിച്ച് പറഞ്ഞോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ കുറച്ച് ടഫായിട്ട് വരുന്ന ഒരു പാട്ട് തന്നെയാണ്. അപ്പോൾ ഏത് പാട്ടാന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കേൾപ്പിക്കാം. അതിനുശേഷം നമ്മൾ ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

ഗൈസ്, അപ്പോൾ ക്ലാസിക്കൽ സോങ്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് നമ്മളിങ്ങനെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്ലാസിക്കൽ സോങ് ക്വസ്റ്റ്യൻ.

യെസ്, ശ്രേയാ ഘോഷാലിൻ്റെ വോക്കലിൽ പിറന്ന മനോഹരമായ ഒരു പാട്ടിൻ്റെ ഇൻട്രോ വേർഷനാണ് നമ്മളിപ്പോൾ കേട്ടത്. അതും ഒരു ക്ലാസിക്കൽ വേർഷൻ. അപ്പോൾ ഇതേത് പാട്ടാണ് എന്ന ചോദ്യത്തിന് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷെമി വിഷ്ണു ഫ്രം നെല്ലിക്കുന്നത് എന്നാണ്. ഇളവയിൽ അലകളിൽ ഒഴുകും എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദേവുചേടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സ്വരകന്യകമാർ വീണമീട്ടുകയായി ആ പാട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അർച്ചന മണികണ്ഠൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഇലവയിൽ അലകളിൽ ഒഴുകും എന്ന പാട്ടാണെന്നാണ്. ഐശ്വര്യ അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ഇളവയിൽ അലകളിൽ ഉലയും എന്നാണ്. ഓക്കെ, രമ്യ ഗിരീഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഇളവയിൽ അലകളിൽ എന്നുള്ള പാട്ടാണെന്നാണ്. പ്രവീൺ മജീദ് ഭാഗ്യലക്ഷ്മി ചിന്നു ഡാനിമോൾ ആൻഡ് ഫൈനലി ഹാരി ജോൺ. അപ്പം എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഇളവയിൽ അലകളിൽ ഒഴുകും എന്ന പാട്ടാണ്.

മരക്കാരെന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എം ജി ശ്രീകുമാർസാറും ശ്രേയാജിയും ചേർന്ന് പാടി മനോഹരമാക്കിയ നല്ലൊരു മലയാളം സോങ് ആണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്.

വീണ്ടും എം ജി ശ്രേയ ഘോഷാൽ കോംബോയിൽ പിറന്ന ഒരു അട്ടിപൊളി സോങ്ങിന്റെ ക്ലാസിക്കൽ പോർഷൻ ആണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഇത് ഏത് പാട്ടാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909090 എന്ന നമ്പറിലേക്ക്. 0474291909090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് ആൻസറൊക്കെ അറിയിക്കേണ്ടത്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിലും മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649 90 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.

യെസ്, അങ്ങനെ അസ്ഫ്രിയ പ്രീമിയർ ലീഗ് എന്ന ഈ ഒരു ഗെയിമിംഗ് പ്രോഗ്രാമിലൂടെ നമ്മൾ ക്ലാസിക്കൽ സോങ്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് ഇങ്ങനെ ഇത്രയും നേരമായിട്ടും കളിച്ചുകൊണ്ടിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്ലാസിക്കൽ സോങ് ക്വസ്റ്റ്യൻ.

അപ്പൊ പാട്ട് ഏതാണ് എന്നുള്ള ആൻസർ പറയാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9524906090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ, വിഷ്ണു ഷമി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ മെരേ ഡോളിനാസുൻ. ഓക്കെ, ദീപചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മെരേ ഡോളിനാസുൻ എന്ന പാട്ടാണെന്നാണ്. ആൻഡ് സാവിത്രി ചേച്ചി ഫ്രം കൊട്ടാരക്കരയിൽ നിന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ആമി ജെ തോമർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണെന്നാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സാജൻ മാത്യു ആണ്. കിഴക്കുണരും പക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. ഓക്കെ, പ്രവീൺ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് മെരേ ഡോലിന എന്ന പാട്ടാണെന്നാണ്. രമ്യ ഗിരീഷ് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും മെരേ ഡോലിന എന്ന പാട്ടാണെന്നാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മജീദിക്കയാണ്. മെരേ ഡോലിന എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് മജീദിക്കയും മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത്

ഓക്കേ, അപ്പൊ മെറി ഡോളിനാസ് എന്ന പാട്ടാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മൾ ഇത് അടുത്ത പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്.

0: പത്രം എവിടെ?
1: ഓക്കെ, മലയാളത്തിൽ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവിയിലെ നല്ലൊരു പാട്ട് തന്നെയാണ്. അപ്പോൾ പാട്ട് ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-2919-090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526-4-9090 എന്ന നമ്പറിലേക്ക്.

Mama, mama, mama.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.

0: Pere Pardon's Gold and Diamonds, manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: ആശ്രയ FM 90.

ഓക്കെ, ഇപ്പോൾ കേട്ട ഈ ഒരു പോർഷൻ ഏത് പാട്ടിൻ്റെതാണ് എന്ന് ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മളൊരു കുട്ടി ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോളും ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സാവിത്രി ശേഷിയാണ്, ഫ്രം കൊട്ടാരക്കര. സദാ പാലയ എന്ന പാട്ടെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും സദാ പാലയ എന്ന പാട്ടാണെന്നാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്യാമാണ്, സദാ പാലയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ദീപു ചേട്ടൻ രണ്ട് സ്റ്റിക്കർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇരുന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള സ്റ്റിക്കറാണ്, കാരണം പാട്ടിൻ്റെ ആൻസർ ഏതാണെന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുഗ്രഹ, ഐശ്വര്യ എന്നിവർ ചേർന്നിട്ടാണ് സദാ പാലയ സാരസാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ആൻസറാണ് അയച്ചിരിക്കുന്നത്. പ്രവീൺ ഉണ്ണി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും സദാ പാലയ സാരസാക്ഷി എന്ന പാട്ടാണെന്നാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മജീദിക്കാണ്. മജീദിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് സദാ പാലയ എന്ന പാട്ടാണെന്നാണ്.

ഓക്കേ, ഈ ഒരു പോർഷൻ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഇറങ്ങിയ സമയം തൊട്ട് എല്ലാവരും കേൾക്കുന്നുണ്ട്. റീൽസിലൂടെയാണെങ്കിലും ഷോർട്സിലൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ കേട്ടത്. അപ്പം ഇത് ഏത് സിനിമയിലേതാണ് എന്നതാണ് ചോദ്യം കേട്ടോ. ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ് ഇപ്പോൾ കേട്ട ഈ ഒരു പാട്ട്. ഈ ഒരു പാട്ടിൻ്റെ കുറച്ചൊരു പോർഷനാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇത് ഏത് സിനിമയിലേതാണ് എന്നതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ചറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ചോളൂ. ആക്ച്വലി നമ്മുടെ ഈ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളൊരു ഇൻട്രോ ബീജിയമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബീജിയമായിരുന്നു ഈ ഒരു ക്ലാസിക്കൽ ടച്ച് വരുന്ന ബീജിയം. അപ്പോൾ വേഗം തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചോളൂ. ഇനി പിടികിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി അത് ഞാൻ കേൾപ്പിക്കാം. അതിനുശേഷം നമ്മൾ ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

അപ്പോൾ ക്ലാസിക്കൽ സോങ്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിം ആയിരുന്നു നമ്മളത്. ഇത്രയും നേരമായിട്ട് മാസ് ഫ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു ക്ലാസിക്കൽ സോങ്ങിൻ്റെ ഇൻട്രോ ബീജം കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് സിനിമയിലേതാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്.

ഓക്കെ, അപ്പൊ ഇപ്പോൾ കേട്ട ഈ ഒരു ബിജിഎം, ഈ ഒരു ക്ലാസിക്കൽ ബിജിഎം ഏത് സിനിമയിലേതാണ് എന്ന ചോദ്യത്തിന് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു, ഷമി എന്നിവർ ചേർന്നിട്ടാണ്. ഡോക്ടർ എന്ന മൂവിയിലേതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഡോക്ടർ എന്നാണ്. അനന്യ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഡോക്ടർ എന്നാണ്. ജീവൻ ജോസഫ് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഡോക്ടർ. ഭാഗ്യലക്ഷ്മി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഡോക്ടർ എന്നാണ്. ദേവിക മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഡോക്ടർ. ആൻഡ് പ്രവീൺ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും ഡോക്ടർ എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അലീനയാണ്. അലീനയും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഡോക്ടർ എന്ന് തന്നെയാണ്. അപ്പോൾ 2021 റിലീസായ ഒരു ആക്ഷൻ കോമഡി മൂവിയാണ്. ശിവകാർത്തികേയൻ മെയിൻ ക്യാരക്ടറിലെത്തിയ ഒരു മൂവി തന്നെയായിരുന്നു ഡോക്ടർ എന്ന മൂവി. ആ ഒരു മൂവിയിലെ ബിജിഎമാണ്, ക്ലാസിക്കൽ ബിജിഎമാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ആശ്രയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറഞ്ഞു പോകാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ഇട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജി അനുഷ, സൈനിങ് ഓഫ്.

മലയാള സിനിമയിൽ സ്റ്റൈൽ എന്ന വാക്കിന് അമൽ നീരദ് ഒരു പുതിയ ഡെഫിനിഷൻ നൽകിയ കാലം. മമ്മൂട്ടിയുടെ ബിഗ് ബിക്കും മോഹൻലാലിന്റെ സാഗർ ഏലിയാസ് ജാക്കിക്കും ശേഷം പൃഥ്വിരാജിനെ വെച്ച് അമൽ നീരദ് ദൃശ്യവിസ്മയം തീർത്ത ഒരു പക്ക ആക്ഷൻ ത്രില്ലർ മൂവി. അതായിരുന്നു 2010 തിയേറ്ററുകളിലെത്തിയ അൻവർ. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.

0: അമൽ നീരത് എന്ന സംവിധായകന്റെ സിഗ്നേച്ചർ മേക്കിംഗ് ശൈലി കൃത്യമായി അടയാളപ്പെടുത്തിയ ചിത്രമാണ് അൻവർ. കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രതികാരത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് ഇത്. പൃഥ്വിരാജിന്റെ അൻവർ അഹമ്മദ് എന്ന ടൈറ്റിൽ റോളിനൊപ്പം പ്രകാശ് രാജ്, ലാൽ, മമത മോഹൻദാസ്, ആസിഫ് അലി എന്നിവരുടെ ഗംഭീര പ്രകടനവും ഈ സിനിമയുടെ പ്രത്യേകതയാണ്. കൊമേഴ്ഷ്യൽ എലമെന്റുകൾക്കൊപ്പം മികച്ചൊരു സസ്പെൻസ് ത്രില്ലർ അനുഭവം കൂടി സമ്മാനിച്ച അൻവർ ഇന്നും മലയാളത്തിലെ മികച്ച സ്റ്റൈലിഷ് സിനിമകളുടെ പട്ടികയിൽ മുന്നിൽ തന്നെയുണ്ട്.
1: ഒരു ഇല ഒളിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഇടം കാട, ഒരു രഹസ്യം കൈമാറാനുള്ള ഏറ്റവും നല്ല ഇടം ആൾക്കൂട്ടം. എല്ലാ നഗരങ്ങൾക്കുള്ളിലും എല്ലാ ആൾക്കൂട്ടങ്ങൾക്കിടയിലും മനുഷ്യവംശത്തോടും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു അപരിചിതനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു നഗരത്തിനുള്ളിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതൊന്നും അപ്രതീക്ഷിതമല്ല.

0: റാം ഗോപാൽ വർമ്മയുടെ ഫാക്ടറിയിലൂടെ സിനിമാറ്റോഗ്രഫി തുടക്കം കുറിച്ച്, രഞ്ജിത്തിന്റെ ബ്ലാക്ക് എന്ന ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ച്, പിന്നീട് സംവിധാന രംഗത്തേക്ക് ചുവടുവെച്ച പ്രതിഭയാണ് അമൽ നീരദ്. മമ്മൂട്ടിയുടെ ബിഗ് ബി, മോഹൻലാലിന്റെ സാഗർ ഏലിയാസ് ജാക്കി റീലോഡഡ് എന്നീ വമ്പൻ ചിത്രങ്ങൾക്ക് ശേഷം പൃഥ്വിരാജിനെ നായകനാക്കി അദ്ദേഹം ഒരുക്കിയ അൻവർ തന്റെ മുൻകാല വിജയങ്ങൾ ഒന്നും തന്നെ അവിചാരിതമായി സംഭവിച്ചതല്ല എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന ചിത്രമാണ്.
1: നമ്മുടെ ലിസ്റ്റിലുള്ള ഏതാണ്ട് എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു സർ.
2: ബാബു സേഠ്, അക്ക ബാബു മേത്ര.
3: വീട്ടിലും ഫാക്ടറിയിലും സെർച്ച് നടന്നു, കിട്ടിയിട്ടില്ലെന്നാണ് ഫോർട്ട് കൊച്ചി പോലീസ് വിവരം
2: തന്നിട്ടുള്ളത്.
1: സർ, അയാൾ ഒരു സമുദായ നേതാവാണ്, പിന്നെ ലോക്കൽ പോലീസിന് ഇതൊരു വർഗീയ പ്രശ്നമാകുമെന്നുള്ള പേടിയും.
2: ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസസ്. നാളെ കാലിൽ അവൻ എനിക്ക് വേണം. ഐ വാണ്ട് ഹിം ഹിയർ ടുമോറോ. ഗോട്ട് ഇറ്റ്
1: സർ.
0: കേരളത്തിലെ യുവാക്കൾ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന തികച്ചും ഗൗരവമുള്ളതും സമകാലികവുമായ ഒരു പ്രമേയമാണ് ഈ ഒരു സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ ഒരു കാലത്ത് നടന്ന യഥാർത്ഥ സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മാസ് ഡയലോഗുകൾ ഉണ്ടെങ്കിൽ പോലും സാധാരണ ആക്ഷൻ പടങ്ങളിൽ കാണാറുള്ള അതിശയോക്തി കലർന്ന ശൈലി പരമാവധി കുറച്ചുകൊണ്ട് വളരെ റിയലിസ്റ്റിക്കായും അതേസമയം അതീവ സ്റ്റൈലിഷായുമാണ് അമൽ നീരദ് ഈ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Madhyama Lokathe oru mikacha career aano ningalude swapnam engil Flowers Academyude Kottarakara King's College of Communications il Journalism courseukalilekku ippol admission neda. 6 masathe PG diploma courseukal, live reporting, photography, editing enniva kuranja fees il scholarship odu koodi padikkam.
3: King's College of Communication, King's Lands, Mailam, Kottarakara. Contact 9946971111.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
3: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പൃഥ്വിരാജ് നായകനായി എത്തിയ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ആക്ഷൻ ത്രില്ലറുകളിൽ ഒന്നായ അൻവർ തിയേറ്ററുകളിൽ വലിയ തരംഗം സൃഷ്ടിച്ച ഒരു സിനിമയാണ്. മികച്ച ആക്ഷൻ സീനുകളും ഇന്നും നമ്മൾ പാട് നടക്കുന്ന ഒരുപിടി നല്ല പാട്ടുകളും ഒടുക്കം വരെ ആകാംക്ഷ നിലനിർത്തുന്ന ഒരു കഥയുമാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഒരു ഫുൾ പാക്കേജ് ത്രില്ലറായ അൻവർ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് ആർജി ഏലിക്കുട്ടി.
1: കൂടെ ചെല്ലാമെന്ന് ഞാനിവരോട് സമ്മതിച്ചു പ്രശ്നം നിങ്ങളിപ്പോ സമാനം.

0: പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ 1998 കോയമ്പത്തൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് സിനിമയുടെ പ്ലോട്ട് ആരംഭിക്കുന്നത്. ഈ കേസിൽ സംശയിക്കപ്പെടുന്ന ബാബു സെയ്ത്ത് എന്ന നേതാവ് ജയിലിലാണ്. കൃത്യം ഒരു വർഷത്തിന് ശേഷം ഹവാല പണവുമായി പിടിക്കപ്പെടുന്ന അൻവർ എന്ന യുവാവും ഇതേ ജയിലിൽ എത്തുന്നതോടെയാണ് ഈ ഒരു സിനിമയുടെ കഥ മാറുന്നത്.
1: Has been remanded for 14 days for transaction of illicit money, hawala, punishable under Kerala Prohibition of Money Lenders Act, Section 3, 2002.

0: സർ.
1: അൻവർ അല്ലേ? ആവാല കൊള്ളാം, നീയൊക്കെ കൂടി ഈ നാട് കുട്ടിച്ചോറാക്കും. ചെല്ല്, ഇതിനകത്തടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കല്ലേ.
2: ജയിലിൽ വെച്ച് ബാബു സേത്തുമായിട്ട് സൗഹൃദത്തിലാകുന്ന അൻവർ പിന്നീട് ജാമ്യത്തിലിറങ്ങി അയാളുടെ വിശ്വസ്തനായ വലം കൈയായിട്ട് മാറുകയാണ്. രണ്ട് ലോക്കൽ ഗുണ്ടകളെ ഇല്ലാതാക്കി പോലീസ് ആസ്ഥാനത്ത് ബോംബ് വെച്ചുമൊക്കെ അൻവർ ആ സംഘത്തിന്റെ വിശ്വാസം പൂർണ്ണമായിട്ട് പിടിച്ചുപറ്റുന്നുണ്ട്. തുടർന്ന് മുംബൈയിലെ വലിയൊരു സ്ഫോടനം നടത്താനുള്ള ദൗത്യം കൂടി അൻവറിനെ തേടിയെത്തുകയാണ്. എന്നാൽ ഈ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയില് പഴയ കോയമ്പത്തൂർ സ്ഫോടനത്തിന്റെ ചില ചിത്രങ്ങൾ കാണാൻ ഇടയാകുന്നതോടെ അൻവറിന്റെ ബാക്ക് സ്റ്റോറിയിലേക്ക് ഈ സിനിമ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്.
3: കോയമ്പത്തൂർ സ്ഫോടനം നീ കേട്ടിട്ടല്ലേ ഉള്ളൂ, കണ്ടിട്ടില്ലല്ലോ.

0: സിനിമയുടെ പ്രധാന കഥയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് വരുമ്പോൾ, യു എസിൽ നിന്നും സഹോദരിയുടെ കല്യാണത്തിനായിട്ട് നാട്ടിലെത്തുന്ന അൻവർ എന്ന NRI യുവാവിനെയാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നാട്ടിൽ വെച്ച് സഹോദരിയുടെ കൂട്ടുകാരിയായ ആയിഷയുമായിട്ട് അവൻ പ്രണയത്തിലാവുകയാണ്. എന്നാൽ അൻവറും കുടുംബവും കോയമ്പത്തൂരിൽ ഷോപ്പിംഗ് നടത്തുന്നതിനിടയിൽ ഉണ്ടാകുന്ന ഒരു ബോംബ് സ്ഫോടനത്തിൽ അവന്റെ കുടുംബം മുഴുവൻ കൊല്ലപ്പെടുകയും അൻവർ മാത്രം രക്ഷപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ഈ ഒരു സ്ഫോടന കേസിൽ ആയിഷ അറസ്റ്റിലാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആയിഷ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന അൻവർ അവളെ പുറത്തിറക്കാനും യഥാർത്ഥ തീവ്രവാദികളെ കണ്ടെത്താനുമായിട്ട് സ്റ്റാലിനെ സഹായിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ അടുത്ത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി അറിയാൻ വേണ്ടി അൻവർ സ്വന്തം ജീവൻ പണയം വെച്ച് ബാബു സെയ്ത്തിന്റെ ഗ്യാങ്ങിലേക്ക് ഒരു അണ്ടർ കവർ ആയിട്ട് കയറുന്നത്.
1: എന്റെ അതുവരെയുള്ള ലോകം ആ നിമിഷം അവസാനിച്ചു. വാപ്പയും ഉമ്മയും അസ്നയും ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ ജീവിതവും ഇനിയില്ല. നിലവിളികൾക്ക് നടുവിൽ ഒരു തുള്ളി കണ്ണീര് പോലുമില്ലാതെ മരവിച്ച് ഞാനിരുന്നു. ഒരു നിമിഷം കൊണ്ട് ഞാൻ അനാഥനാവുകയായിരുന്നു.

കമൽ നീരദിന്റെ രചനയിലും സംവിധാനത്തിലും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ചിത്രത്തിന് മൂർച്ചയേറിയ സംഭാഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഉണ്ണി ആറാണ്. രാജ് സക്കറിയാസും റിജു സക്കറിയാസും ചേർന്നുകൊണ്ടാണ് റെഡ് കാർപെറ്റ് മൂവീസിന്റെ ബാനറിൽ ഈ ഒരു ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയ്ക്ക് മറ്റൊരു വലിയ ആകർഷണം നൽകുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ശബ്ദത്തിലുള്ള നറേഷനാണ്. സതീഷ് കുറുപ്പിന്റെ മനോഹരമായിട്ടുള്ള ഫ്രെയിമുകളും വിവേക് ഹർഷന്റെ എഡിറ്റിംഗും ചിത്രത്തിന് മികച്ചൊരു വിഷ്വൽ ക്വാളിറ്റി നൽകുമ്പോൾ ഗോപി സുന്ദറിന്റെ മാസ്മരികമായിട്ടുള്ള ഒരു സംഗീതം ഈ ഒരു സിനിമയുടെ മൂടിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്.

0: ഒപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. Fly Unique Travel and Tours, Kottarakara.
3: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: ആശ്രയ എഫ് 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലുണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ലെന്നും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനായി കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കും. കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ വിതരണം പുനരാരംഭിക്കാൻ സപ്ലൈകോ നടപടി തുടങ്ങി. 90.91 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഈ തുക ഉടൻ കൺസോർഷ്യം ബാങ്കുകൾക്ക് നൽകി അടുത്ത ആഴ്ച പകുതിയോടെയെങ്കിലും വില വിതരണം പുനരാരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര താങ്ങുവില ഇനത്തിലെ തുകയിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കേരളം കണക്ക് സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് നെല്ലെടുപ്പിനുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുക. കഴിഞ്ഞ 2 വിളയിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുത്തത്. ഇതിൽ 23.69 രൂപ കേന്ദ്ര വിഹിതമാണ്. നിലവിൽ June 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് വില വിതരണം നടക്കുന്നത്. ഇത് July 10 വരെയാക്കി ദീർഘിപ്പിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
1: സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. മഴക്കുറവും വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ TTJU ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ഏറ്റുവാങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപ്പോലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലിസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പാക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ തീർത്ഥാടകരെ വരവേൽക്കാൻ കോട്ടയം രാമപുരത്തെ 4 അമ്പലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 17 കർക്കടകം 1. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കർക്കിടക മാസത്തിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് നാലമ്പല ദർശന സമിതി ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് സൌകര്യം, ഇൻഫർമേഷൻ സെന്ററുകൾ, വോളണ്ടിയർമാരുടെ സേവനം, ശുദ്ധജലം, മെഡിക്കൽ സഹായം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ 4 ക്ഷേത്രങ്ങളിലും ലഭ്യമാണ്. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 7:30 വരെയുമായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശന സമയം. രാമപുരം പഞ്ചായത്തിൽ വെറും 3 km ചുറ്റളവിലാണ് ഈ 4 മഹാക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്.
1: 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി, ശ്രീ, നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. KSEB വൈദ്യുത പോസ്റ്റുകളിലും മറ്റു പോസ്റ്റുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ TV ഇന്റർനെറ്റ് കേബിളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. അനധികൃത കേബിളുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കേബിൾ TV ഓപ്പറേറ്റർക്കോ ഇന്റർനെറ്റ് സേവനദാതാവിനോ 15 ദിവസത്തിനകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ KSEB തന്നെ കേബിളുകൾ മുറിച്ചുമാറ്റും. പൊതുജനങ്ങൾക്ക് ഇവ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17 സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 6 നഷ്ടത്തിൽ 210 എന്ന നിലയിൽ. 2020 പരമ്പരയിലെ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഉറപ്പിച്ചാണ് ടീം ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

0: എപ്പോ എവിടെ എങ്ങനെ എല്ലാം എന്നിട്ട് എങ്ങനെയാണ് മൂന്ന് പേർ കൊല്ലപ്പെട്ടത്? ഇപ്പൊ നിങ്ങൾ എന്നെ അവരെ പോലെ ആക്കിയില്ലേ? മൂന്ന് പേരുടെ മരണം നിങ്ങൾക്കൊരു വാർത്തയല്ലായിരിക്കും, പക്ഷെ എനിക്കതങ്ങനെയല്ല. അന്യന്റെ ജീവൻ സ്വന്തം ജീവനെ പോലെ കാണുമെന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവത്തിന് മുന്നിൽ അഞ്ചു നേരം നിസ്കരിക്കുന്നവനാണ് ഞാൻ. അവിടെ എനിക്ക് നീ മാപ്പില്ല.
1: ഒരു നിമിഷം, ജസ്റ്റ് എ മിനിറ്റ്. നമ്മൾ അതിന് പെർമിറ്റ് പണിതേ കൂടാതെന്ന് സൊല്ലുന്നത് നീ ഇതിനെ കൊടുത്ത വാക്ക് തവറി.
0: വാക്ക് തെറ്റിച്ചത് ഞാനല്ല, നിങ്ങളാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇൻഫോം ചെയ്തിട്ടും അവരെങ്ങനെ കൊല്ലപ്പെട്ടു അതെനിക്കറിയാം.
2: ഈ ഒരു സിനിമയുടെ കഥ അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ബാബു സൈത്തിന്റെ മുംബൈ സ്ഫോടന പദ്ധതികളെല്ലാം അൻവർ രഹസ്യമായിട്ട് പോലീസ് ഓഫീസറായിട്ടുള്ള സ്റ്റാലിനെ അറിയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. എന്നാൽ ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിൽ ബാബു സൈത്തിന്റെ ആളുകളാണ് സ്റ്റാലിന് കൊല്ലപ്പെടുന്നതോടെ അൻവർ തനിഷാവുകയും സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ കപ്പലിൽ തീവ്രവാദികളെ മുംബൈയിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു ദൗത്യം അൻവറിന്റെ കൈകളിൽ എത്തുകയും ചെയ്യുകയാണ്. വഴിയിൽ വെച്ച് കപ്പൽ തകർത്ത് തീവ്രവാദികളെ മുഴുവൻ ഇല്ലാതാക്കുന്ന അൻവർ ഒടുവിൽ ബാബു സൈത്തിന്റെ മുന്നിൽ തന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുകയാണ്. മതത്തിന്റെ പേരിൽ ബാബു സൈത്തും സംഘവും നടത്തിയ സ്ഫോടനത്തില് സ്വന്തം കുടുംബവും നിരവധി നിരപരാധികളും കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്യാൻ വന്ന ചാരനായിരുന്നു താനെന്ന് അൻവർ ഈയൊരു നിമിഷം വ്യക്തമാക്കുകയാണ്. പരാജയം സംബന്ധിച്ച് ബാബു സൈത്ത് ആത്മഹത്യ ചെയ്യുന്നതോടെ ആ ഒരു ദൗത്യം വിജയകരമായി അവസാനിക്കുകയാണ്. ഒടുവില് ഈ ഒരു ജീവൻ മരണ പോരാട്ടം നടത്തിയ അൻവറിനെ ലോകം തിരിച്ചറിഞ്ഞില്ല എങ്കിലും എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് ആയിഷയ്ക്കൊപ്പം ശാന്തമായിട്ടൊരു ജീവിതം ആരംഭിക്കുന്നിടത്താണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്.
0: പക്ഷെ എങ്ങനെ? അവകാശമോ അധികാരമോ ഒന്നും ഇല്ലാത്തൊരു സാധാരണക്കാരനായി പോയില്ല ഞാൻ. എന്റെ നഷ്ടം എന്റേത് മാത്രമാണ് സർ. എന്റെ ഉമ്മ, ബാപ്പ, പെങ്ങള്, ജീവിതം എല്ലാം ഇനി നഷ്ടപ്പെടാനൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് എന്നെ ഇനി പേടിയില്ല, വിടില്ല. ഞാൻ ഒരുത്തനെ ഞാൻ വിടില്ല. ഇതിന്റെ പുറകിൽ ആരൊക്കെയാണെങ്കിലും ഇനിയൊരു ജീവിതം തകർക്കാൻ അവരാരും ഉണ്ടാവില്ല.
2: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോപി സുന്ദറിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഗീതത്തിൽ 2010 സെപ്റ്റംബർ ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു അൻവർ എന്ന മൂവിയിലെ ഗാനങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റഫീഖ് അഹമ്മദിന്റെ മനോഹരമായിട്ടുള്ള വരികളിൽ പിറന്ന 7 ഗാനങ്ങളാണ് ഈ ഒരു സിനിമയുടെ മലയാളം വേർഷനിലുള്ളത് കേട്ടോ. തമിഴ് വേർഷനിൽ നോക്കുവാണെങ്കിൽ 5 പാട്ടുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിലെ പാട്ടുകളെല്ലാം തന്നെ വൻ ഹിറ്റുകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പ്രത്യേകിച്ച് ശ്രേയാ ഘോഷാൽ പാടിയിട്ടുണ്ടായിരുന്ന കിഴക്ക് പൂക്കുമെന്നുള്ള പാട്ട് 2011 വനിതാ ഫിലിം അവാർഡുകളിലെ മികച്ച ഗാനം, മികച്ച പിന്നണി ഗായിക, മികച്ച ഗാനരചയിതാവ് എന്നിങ്ങനെ 3 പ്രധാന പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഒരു വൻ തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയുടെ മൂഡിനെ അടുത്ത തലത്തിലേക്ക് എത്തിക്കുന്നതിൽ ഈ പറയുന്ന പാട്ടുകളെല്ലാം വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.

0: വലിയ പുരസ്കാരങ്ങൾ ഒന്നായിട്ടുള്ള ഫിലിം ഫെയർ അവാർഡിലും അൻവർ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ വലിയ നേട്ടം കൊയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വർഷത്തെ മികച്ച മ്യൂസിക് ഡയറക്ടർക്കുള്ള പുരസ്കാരം ഗോപി സുന്ദർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയിലൂടെ തന്നെ. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗാനമായിട്ടുള്ള കിഴക്ക് പൂക്കുമെന്ന പാട്ടിലൂടെ റഫീഖ് അഹമ്മദ് മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡും ശ്രേയാ ഘോഷാല മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡും ഒക്കെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയിലൂടെ. ചുരുക്കത്തിൽ അവാർഡ് വേദികളിലും പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലും ഒരേപോലെ തരംഗം സൃഷ്ടിക്കാനായിട്ട് അൻവറിലെ സംഗീതത്തിന് കഴിഞ്ഞു നമുക്ക് പറയാനായിട്ട് സാധിക്കും.
1: വിവിധ രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ കോടിക്കണക്കിന് ഡോളർ തലയ്ക്ക് വിലയിട്ടിരുന്ന അന്താരാഷ്ട്ര തീവ്രവാദികളായ ബഷീറിനെയും രാണയെയും കൊലപ്പെടുത്തിയ പോലീസ് ഐ ടി സംഘം അങ്ങനെ രാജ്യത്തിന് അഭിമാനമായി. കോയമ്പത്തൂർ സ്ഫോടനം നടത്തി അപ്രത്യക്ഷരായ ശേഷം മുംബൈയിൽ വൻ ആക്രമണത്തിന് പദ്ധതിയിട്ട് അതിർത്തി കടന്നെത്തിയ 8 ഭീകരരെ വീരോചിതമായ പോരാട്ടത്തിനൊടുവിൽ കീഴടക്കിയ DYSP സഞ്ജയ് രാമകൃഷ്ണന്റെയും പോലീസ് സേനയുടെയും ധീരത മാധ്യമങ്ങൾ പാടിപ്പോയി. ഭീകരസംഘത്തോട് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിച്ച DIG സ്റ്റാലിൻ മണിമാറിന് മരണാനന്തര ബഹുമതി റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി പ്രഖ്യാപിച്ചു. കോയമ്പത്തൂർ സ്ഫോടന കേസിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയതുകൊണ്ട് തന്നെ ആയിഷയെ പിന്നീടാരും തിരഞ്ഞില്ല. അഷ്റഫിനെ പോലെയുള്ളവർ നിങ്ങളെപ്പോലെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞും കേട്ടും പത്രത്തിൽ വായിച്ചും മാത്രം അറിഞ്ഞു. പക്ഷേ മരണത്തിനും ജീവിതത്തിനുമിടയിൽ അൻവർ നടത്തിയ പോരാട്ടത്തിന്റെ കഥ ആരും അറിഞ്ഞില്ല, ആരും അവനെ അന്വേഷിച്ചതുമില്ല.

അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് വെറും ഒരു പ്രതികാര കഥ എന്നതിനപ്പുറം മികച്ചൊരു മേക്കിംഗ് ശൈലി കൊണ്ടും ഗോപി സുന്ദറിന്റെ സംഗീതം കൊണ്ടും പൃഥ്വിരാജിന്റെ സ്റ്റൈലിഷ് പ്രകടനം കൊണ്ടും മലയാളികൾ ഇന്നും നെഞ്ചിലേറ്റുന്ന ഒരു ചിത്രമാണ് അൻവർ എന്ന് തന്നെയാണ്. ഈ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലബ് ബോർഡിൽ. മലയാളം സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള സിനിമകളുടെ വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് ക്ലബ് ബോർഡിൽ വീണ്ടും കേൾക്കാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ എലിക്കുട്ടി സൈനിങ് ഓഫ്.

0: Take a break.
1: Good evening. Welcome to Take a Break with me, RJ Anamika. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ചൊവ്വാഴ്ച വൈകുന്നേര സമയമാണല്ലേ. ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ആൻഡ് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു 7 മണി എന്ന് പറയുമ്പോൾ നല്ലൊരു റഷും തിരക്കും ഒക്കെ ഉള്ള സമയമാണ്. പല ആൾക്കാരും വീട്ടിലേക്കൊക്കെ പോകുന്ന ഒരു സമയമാണ്. അപ്പോ ഈ ഒരു ടൈമിൽ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ പറയാനായിട്ട് ഞാനും റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. മിക്കവാറും എല്ലാ അടുക്കളയിലും പെരും ജീരകം ഉണ്ടാവും അല്ലെ. വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അതിലിട്ട് കുടിക്കാനായിട്ടും കറികളിലും ബിരിയാണിയിലും ഒക്കെയുള്ള ചീരവയായിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ചിറങ്ങുന്ന സമയത്തുണ്ടല്ലോ, ആളുകൾ പെരും ജീരകം എടുത്ത് കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ കാണാറുള്ള ഒരു കാഴ്ചയാണത്. ഈ പെരും ജീരകം എന്തുകൊണ്ടാണ് ഒരു ഭക്ഷണം എന്ന നിലയിൽ ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത് എന്നറിയാമോ? ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യ വസ്തുവാണ് ഈ ഒരു പെരും ജീരകം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് ദഹനം വേഗത്തിൽ നടക്കാനായിട്ടും വയറിലെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഭക്ഷണത്തിന് ശേഷം വയറ് വീർക്കുന്നത് കുറയ്ക്കാനായിട്ടും പെരുംജീരകം വളരെ കാലമായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ പെരുംജീരകം ചവയ്ക്കുന്നത് ഉമ്മിനീർ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഇത് നമ്മുടെ ദഹനത്തിന് ഡൈജഷന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പെരുംജീരകം ചവച്ചു കഴിക്കുമ്പോൾ നല്ല സുഗന്ധവും രുചിയും ഒക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും പെരുംജീരകം കഴിച്ച ശേഷം വെള്ളം കുടിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പൊ വെള്ളത്തിന് നല്ല മധുരമായിരിക്കും കേട്ടോ. എന്താണ് അതിന് പിന്നിലെ കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞുതരാം. പെരുംജീരകത്തിന്റെ മധുരത്തിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന അനിതോൾ എന്ന സംയുക്തമാണ്. ഈ സംയുക്തത്തിന് സാധാരണ പഞ്ചസാരയേക്കാൾ ഏകദേശം 13 മടങ്ങ് മധുരമുണ്ട് കേട്ടോ. പെരുംജീരകം ചവയ്ക്കുന്ന സമയത്ത് ഈ ഒരു സംയുക്തം വായിലെ ഉമ്മിനീരിൽ ലയിക്കുകയും നാക്കിലെ രുചിമുകളങ്ങളെ സജീവമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ വെള്ളം കുടിക്കുകയാണെങ്കിൽ അനിതോൾ വെള്ളവുമായിട്ട് സമ്പർക്കത്തിലാവുകയും വെള്ളം വായിലെ അനിതോൾ കണികകളെ ലയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് മധുരമുള്ള രുചിയുള്ളതിനേക്കാൾ വെള്ളം കുടിക്കുമ്പോൾ സാധാരണയേക്കാൾ മധുരം അനുഭവപ്പെടുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അപ്പോ ഈ ഒരു ഫുഡ് കഴിച്ചതിന് ശേഷം പെരുംജീരകം കഴിച്ചത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ ആ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിഞ്ഞത്. ഇതുപോലെ ഇനിയും ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും ഒക്കെ ടേക്ക് എ ബ്രേക്കിലൂടെ പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ടേക്ക് എ ബ്രേക്ക്.
1: അതെ, ഫോണിലേക്ക് വന്നിട്ടുള്ള ചില കോളുകള് സ്പാം കോളുകളാണെന്ന് കരുതി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും അല്ലെ. എന്നാൽ ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നതനുസരിച്ച് 140-1600 സീരീസുകളിൽ നിന്നുള്ള കോളുകൾ സ്പാം ആണെന്ന് കരുതി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഈ നമ്പറുകൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നവയാണെന്നും ഏകപക്ഷീയമായിട്ട് ടാഗ് ചെയ്യാനായിട്ടോ ബ്ലോക്ക് ചെയ്യാനായിട്ടോ കഴിയില്ലെന്നും ട്രൈ വ്യക്തമാക്കുന്നുണ്ട്. ട്രൈ മീൻസ് ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ. 1600 സീരീസ് നമ്പർ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, RBI, SEBI, IRDAI, PFRDA പോലുള്ള സംഘടനകൾ, സർക്കാർ വകുപ്പുകൾ എന്നിവ, OTP ബാങ്ക് അലേർട്ടുകൾ, KYC അല്ലെങ്കിൽ സർക്കാർ ഡീറ്റെയിൽസ് പോലുള്ള പ്രധാനപ്പെട്ട സേവന ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട കോളുകൾക്കായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമ്പറുകൾ സ്പാം ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നത് നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. 140-1600 പരമ്പരകളെ കുറിച്ച് സമീപ ദിവസങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നതായിട്ടും പ്രധാനപ്പെട്ട കോളുകൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ടും ഈ ആശങ്കകൾ ഇല്ലാതാക്കുന്നതിനുമാണ് വിശദീകരണം നൽകിയതെന്നും ട്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ട്രൂ കോളർ, ഹിയ, വോയിസ് കോൾ തുടങ്ങിയ കോൾ മാനേജ്മെന്റ് ആപ്പുകൾ ഇപ്പോൾ 140-1600 സീരീസുകളിലെ നമ്പറുകളെ സ്പാം ആയിട്ട് ഫ്ലാഗ് ചെയ്യുന്നുണ്ട്. ഇത് IT ആക്ടിന് കീഴിൽ അംഗീകൃത ഏജൻസി പദവി അഭ്യർത്ഥിക്കാനായിട്ട് ട്രൈ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ആവശ്യത്തിന് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അംഗീകാരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ആപ്പുകൾക്ക് നോട്ടീസ് നൽകാനായിട്ടും ചട്ടങ്ങൾ ലംഘിച്ചതിന് അവർക്കെതിരെ നടപടിയെടുക്കാനായിട്ടും ട്രൈക്ക് കഴിയുമെന്ന പ്രതീക്ഷയും ഉയർത്തുന്നുണ്ട് കേട്ടോ. ഇക്കാര്യത്തെ കുറിച്ച് ട്രൂ കോളറിന്റെ വശം ഇങ്ങനെയാണ്, 140-1600 നമ്പർ മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു കോളും വിശ്വസനീയമല്ലെന്നാണ് കമ്പനി പറയുന്നത് കേട്ടോ. ഈ രണ്ട് നമ്പറുകളിൽ നിന്ന് പ്രതിദിനം ലഭിക്കുന്ന 50 ദശലക്ഷം കോളുകൾക്ക് ആളുകൾ മറുപടി നൽകുന്നില്ലെന്ന് ട്രൂ കോളർ അവകാശപ്പെടുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ 8 മാസത്തിനിടെ ഉപഭോക്താക്കൾ 140 നമ്പർ കോളുകളിൽ 81% 1600 നമ്പർ കോളുകളിൽ 79% അവഗണിച്ചതായിട്ടും ഡേറ്റ പുറത്തുവിട്ടുകൊണ്ട് കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനർത്ഥം ആളുകൾ ഒരു അജ്ഞാത കോളിനെയോ സംശയാസ്പദമായിട്ട് കണക്കാക്കുകയും അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ സ്പാം ആണെന്ന് കരുതി 140-1600 നമ്പർ കോളുകൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ്. ട്രൈയുടെ വിശദീകരണമാണ് കേട്ടോ ഞാനീ പറഞ്ഞത്. ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നതനുസരിച്ച് 140-1600 സീരീസുകളിൽ നിന്നുള്ള കോളുകൾ സ്പാം ആണെന്ന് കരുതി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഈ നമ്പറുകൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നവയാണെന്നും ഏകപക്ഷീയമായിട്ട് ടാഗ് ചെയ്യാനായിട്ടോ ബ്ലോക്ക് ചെയ്യാനായിട്ടോ കഴിയില്ലെന്നും ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ കീപ് ഓൾ ലിസണിംഗ് ടു അസ് ശ്രീ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: എല്ലാ ദിവസവും ടൂ വീലറിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽമെറ്റ് ധരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഇത് റോഡ് അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒന്നാണ്. റോഡ് സുരക്ഷാ നിയമങ്ങൾ അനുസരിച്ച് ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് കരുതി ടൂ വീലറുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഹെൽമെറ്റ് എടുത്ത് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കരുത്. ഹെൽമെറ്റ് ധരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിഴ ലഭിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് പോലും പിഴ ചുമത്താനായിട്ട് സാധ്യതയുള്ള തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് കേൾക്കാം. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക. പല ആളുകളും ഹെൽമെറ്റ് ധരിക്കുമെങ്കിലും അത് ലോക്ക് ചെയ്ത് വെക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടല്ലോ എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. എന്നാൽ ഒരിക്കലും ഹെൽമെറ്റ് വെക്കുന്ന സമയത്ത് അത് ലോക്ക് ചെയ്യാണ്ടിരിക്കരുത് കേട്ടോ. ഹെൽമെറ്റ് സ്ട്രാപ്പ് ശരിയായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപകട സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ കുറ്റകൃത്യത്തിന് സെക്ഷൻ 194D പ്രകാരം ട്രാഫിക് പോലീസിന് ഉടൻ തന്നെ 1000 രൂപ പിഴ ചുമത്താനായിട്ട് സാധിക്കും കേട്ടോ. ഒരു അപകട സമയത്ത് തലയിൽ നിന്ന് ആദ്യം വേർപെടുന്നത് ലോക്ക് ഇല്ലാത്ത ഹെൽമെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഇക്കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാട്ടോ. മാത്രമല്ല പല ആളുകളും സുരക്ഷയെക്കാൾ ഉപരി വാഹനം ഓടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഹെൽമെറ്റ് ധരിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ്. അത്തരക്കാർ വില കുറഞ്ഞ ഹെൽമെറ്റുകൾ വാങ്ങി ധരിക്കാറുണ്ട്. എന്നാൽ വില കുറഞ്ഞ ഹെൽമെറ്റുകൾ വളരെ ദുർബലമാണെന്നും അത് ജീവൻ അപകടത്തിലാക്കുമെന്നും പിഴ ഈടാക്കാൻ പോലും കാരണമാകുമെന്നും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹന യാത്രക്കാര് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഹെൽമെറ്റുകൾ മാത്രമേ നിയമപരമായിട്ട് ധരിക്കാനായിട്ട് പാടുള്ളൂ. ഈ മാർക്കില്ലാതെ ഹെൽമെറ്റ് ധരിക്കുകയോ അല്ലെങ്കിൽ നിലവാരം കുറഞ്ഞ ഹെൽമെറ്റ് ധരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ പിഴ ചുമത്താനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. ഹെൽമെറ്റ് ധരിച്ചാലും ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിഴ ലഭിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനിയൊരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: ടേക്ക് എ ബ്രേക്ക്.
1: യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഹോട്ടലുകളിലെയും റിസോർട്ടുകളിലെയും താമസം എപ്പോഴും ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് സമ്മാനിക്കാല്ലേ. എന്നാലേ താമസം കഴിഞ്ഞ് ചെക്ക്ഔട്ടിന് തൊട്ടു മുൻപായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഹോട്ടൽ മുറിയിലെ ചില സാധനങ്ങൾ ബാഗിലാകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ചിലരിലെങ്കിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഹോട്ടലിൽ നിന്ന് ഏതൊക്കെ സാധനങ്ങൾ എടുക്കാം അല്ലെങ്കിൽ എടുക്കാൻ പാടില്ലാത്തവ ഏത് എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇല്ലെങ്കിൽ ചെക്ക്ഔട്ട് സമയത്ത് കനത്ത പിഴയോ നിയമ നടപടികളോ നേരിടേണ്ടത് ായിട്ട് വന്നേക്കാം. ഹോട്ടൽ താമസത്തിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൂടെ കൂട്ടാവുന്നതും എന്നാൽ തൊടാൻ പോലും പാടില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയാലോ. ടേക്ക് എ ബ്രേക്കിൽ ഫസ്റ്റ് വൺ ആണ് ടോയ്ലറ്ററീസ്. ടോയ്ലറ്ററീസ് പൊതുവെ ഒറ്റ തവണ യൂസ് ചെയ്യാനായിട്ടുള്ളവയാണ് കേട്ടോ. ഹോട്ടൽ മുറികളിലെ അതിഥികൾക്കായിട്ട് വെച്ചിരിക്കുന്ന ചെറിയ കുപ്പി ഷാംപൂകൾ, കണ്ടീഷണറുകൾ, ബോഡി വാഷ്, ബോഡി ലോഷൻ, ചെറിയ സോപ്പുകൾ എന്നിവ സിംഗിൾ യൂസിനുള്ളവയാണ്. നിങ്ങളത് യൂസ് ചെയ്തില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് കേട്ടോ. രണ്ടാമത്തേത് പേഴ്സണൽ കെയർ കിറ്റുകൾ. ഹോട്ടലുകൾ നൽകുന്ന ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, ചീപ്പ് ഷേവിംഗ് കിറ്റ്, ഹോട്ടൺ ബഡ്സ്, തയ്യൽ കിറ്റ്, ഷവർ ക്യാപ് എന്നിവയെല്ലാം അതിഥികൾക്ക് മാത്രമായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇവയും ഒറ്റ തവണ മാത്രം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നവയായതുകൊണ്ട് തന്നെ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്കിത് എടുക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തേതാണ് ഹോട്ടൽ സ്ലിപ്പറുകൾ. ചില ഹോട്ടലുകൾ മുറിക്കുള്ളിൽ യൂസ് ചെയ്യാനായിട്ട് തുണി കൊണ്ടുള്ള ലൈറ്റ് വെയിറ്റ് ചെരുപ്പുകൾ നൽകാറുണ്ട്. ഇവ സാധാരണയായിട്ട് ഡിസ്പോസിബിൾ ആണ് കേട്ടോ. ഒരു അതിഥി ഉപയോഗിച്ച ചെരുപ്പ് ഹോട്ടലുകൾ മറ്റൊരാൾക്ക് നൽകാറില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ലിപ്പറുകളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. നാലാമത്തേത് സ്റ്റേഷനറി ആയിട്ടുള്ള സാധനങ്ങൾ. ഹോട്ടലിന്റെ പേരും ലോഗോയും അച്ചടിച്ച പേനുകള്, നോട്ട് പാഡുകള്, പോസ്റ്റ് കാർഡുകൾ എന്നിവ അവരുടെ അഡ്വർടൈസ്മെന്റിന്റെ ഭാഗം കൂടിയാണ്. ഇവ അതിഥികൾക്ക് സമ്മാനമായിട്ട് നൽകുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. കൂടാതെ ഹോട്ടലിൽ നിന്ന് ലഭിക്കുന്ന ടൂറിസ്റ്റ് മാപ്പുകളും ബ്രോഷറുകളും നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അഞ്ചാമത്തേതാണ് ചായ, കാപ്പിപ്പൊടികൾ, വെള്ളം തുടങ്ങിയവ. മുറികളിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ചായ, പഞ്ചസാര, ക്രീമർ എന്നിവ ദിവസേന നൽകുന്ന കുടിവെള്ള കുപ്പികളും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ യാത്രയിൽ കൂടെ കരുതുകയും ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോ ഇതൊക്കെയാണ് ഹോട്ടൽ താമസത്തിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒന്ന്. ഇനി കൊണ്ടുപോകാൻ പാടില്ലാത്ത ചില ഐറ്റംസ് ഉണ്ട്, അത് ഏതൊക്കെയാണ് എന്ന് കേൾക്കാം. അതിൽ വരുന്നത് ഫേഴ്സ് വൺ ആണ് ടവലുകളും ബാത്ത് റോബുകളും. ഹോട്ടലിലെ മൃദുവായിട്ടുള്ള ടവലുകളും മനോഹരമായിട്ടുള്ള ബാത്ത് റോബുകളും കണ്ട് പലർക്കും അത് ബാഗിലാക്കാനായിട്ട് തോന്നാറുണ്ട്. എന്നാൽ ഓർക്കുക, ഇവ ഹോട്ടലിന്റെ സ്വത്താണ്. ഇത് എടുക്കുന്നത് മോഷണമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ് കേട്ടോ. പല ഹോട്ടലുകളും ഇതിന് വൻതുക പിഴ ഈടാക്കാറുണ്ട്. രണ്ടാമത്തേതാണ് ബെഡ്ഷീറ്റുകൾ ആൻഡ് തലയണ. ബെഡ്ഷീറ്റുകള്, ബ്ലാങ്കറ്റുകൾ, തലയണകൾ, പില്ലോ കവറുകൾ എന്നിവയൊന്നും ഒരു കാരണവശാലും ഹോട്ടലിൽ നിന്ന് എടുക്കാനായിട്ട് പാടില്ല. ഹോട്ടലുകള് ഇവ കൃത്യമായിട്ട് സ്റ്റോക്ക് വിവരങ്ങൾ വെച്ച് ട്രാക്ക് ചെയ്യാറുണ്ട്. ഇവ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരുന്ന ഒന്നുകൂടിയാണ്.

ഹോട്ടലിന്റെ സ്ഥിരം സജ്ജീകരണങ്ങളാണ്. ഇവ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നതും നിയമവിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒറ്റ തവണ യൂസ് ചെയ്ത് കളയുന്ന സാധനങ്ങൾ ഹോട്ടൽ മുറിയിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ വീണ്ടും കഴുകിയോ അല്ലാതെ യൂസ് ചെയ്യാനായിട്ട് കഴിയുന്ന സാധനങ്ങൾ ഹോട്ടലിന്റെ മാത്രമാണ്. അപ്പൊ അടുത്ത തവണ ഹോട്ടൽ താമസം നടത്താനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കാട്ടോ. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ FM 90 with me RJ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: സൊല്ലാതെ വാർത്തകൾ സുവയാനവേ, അർത്ഥത്തിൽ അവ മറ്റും അഴകാണവേ. സൊല്ലുക്കുലുന്നെ സുരുക്കിവിട മനമില്ലേ, അളവില്ല ഉണർവുകളെ അരപ്പക്കത്തിൽ അടുത്തിവേക്കും ആശയും ഇരുന്നതില്ലേ.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ വിമാനയാത്രകളില് സുരക്ഷാ പരിശോധനകൾക്കിടയില് കയ്യിലുള്ള ഷാംപൂ, പെർഫ്യൂം അല്ലെങ്കിൽ പ്രിയപ്പെട്ട ലോഷനുകൾ തുടങ്ങിയവ 100 മില്ലി ലിറ്ററിൽ കൂടുതലാണെന്ന് പറഞ്ഞ് അധികൃതർ വലിച്ചെറിയുന്നത് കണ്ട് വിഷമിച്ചിട്ടുള്ളവരാണോ നിങ്ങൾ? ഇന്ന് വിമാനത്താവളങ്ങളിലെ യാത്രക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണല്ലേ ഇത്. വിമാനയാത്രയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചിരിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കളുടെ അളവ് 100 മില്ലി ലിറ്ററിൽ കൂടാനായിട്ട് പാടില്ല. ദ്രാവകങ്ങൾ സൂക്ഷിക്കുന്നത് ട്രാൻസ്പെയറന്റ് പ്ലാസ്റ്റിക് കുപ്പികളിലായിരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു നിയമമാണ്. എന്നാൽ ഈ നിയമം യാത്രക്കാർക്ക് പലപ്പോഴും തലവേദനയായിട്ട് മാറാറുണ്ട്. ചെറിയൊരു അശ്രദ്ധ കാരണം പലരുടെയും വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളും മറ്റും സെക്യൂരിറ്റി ചെക്കിങ്ങിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്ര തലവേദന പിടിച്ച നിയമത്തിന് പിന്നിലെ കാരണം എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ നിയമത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന ഒരു ചരിത്രമുണ്ട് കേട്ടോ. 2 പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു ഭീകരാക്രമണ ഗൂഢാലോചനയുടെ ചരിത്രം, അതിനെ കുറിച്ച് കേൾക്കാം. സംഭവം നടക്കുന്നത് 2006 ഓഗസ്റ്റിൽ. സ്ഥലം UK. ലണ്ടനിൽ നിന്നും അമേരിക്കയിലേക്ക് പറക്കാനിരിക്കുന്ന നിരവധി വിമാനങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ഭീകര സംഘം ലണ്ടൻ വിമാനത്താവളത്തിൽ പ്രവേശിച്ചു. ഇവരുടെ കൈകളില് ദൈനംദിന ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സാധാരണ സോഫ്റ്റ് ഡ്രിങ്ക് കുപ്പികൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഇവയിൽ നിറച്ചിരിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്കുകളായിരുന്നില്ല, മറിച്ച് ദ്രാവക സ്ഫോടക വസ്തുക്കളായിരുന്നു. വ്യത്യസ്ത തരം ദ്രാവകങ്ങൾ വിമാനത്തിനുള്ളിൽ വെച്ച് പരസ്പരം കലർത്തി വലിയൊരു സ്ഫോടനം ഉണ്ടാക്കി വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തകർക്കുകയായിരുന്നു ഇവരുടെ പദ്ധതി. ഭാഗ്യവശാൽ ഈ വലിയ ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ UKയിലെ സുരക്ഷാ ഏജൻസികൾ ഈ ഗൂഢാലോചന കണ്ടെത്തുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ ഒരു സംഭവം വിമാന സുരക്ഷാ രംഗത്ത് വലിയൊരു ഭീതി പടർത്തിയ ഒന്നായിരുന്നു. ആൻഡ് വിമാനയാത്രയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതിയ സംഭവമായിരുന്നു കേട്ടോ UKയിൽ അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. ലിക്വിഡ് ബോംബുകളുടെ ഭീഷണി നേരിടാനായിട്ട് വ്യോമയാന മന്ത്രാലയങ്ങൾ ഉടൻ തന്നെ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് യാത്രക്കാർക്ക് ഹാൻഡ് ബാഗുകളിൽ 100 മില്ലി ലിറ്ററോ അതിൽ കുറവോ ഉള്ള കുപ്പികളിലും മാത്രമേ ദ്രാവകങ്ങൾ കൊണ്ടുപോകാനായിട്ട് അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ ചെറിയ അളവിലുള്ള ദ്രാവകങ്ങൾ കൊണ്ട് വിമാനത്തിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്താനായിട്ട് സാധിക്കില്ല എന്ന ശാസ്ത്രീയമായ വിലയിരുത്തലിൽ നിന്നുമാണ് 100 മില്ലി ലിറ്റർ എന്ന പരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ദ്രാവകങ്ങൾ സൂക്ഷിക്കുന്ന കുപ്പികൾ ട്രാൻസ്പെയറന്റ് ആയിരിക്കണം എന്നതും കമ്പൽസറി ആക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് 2 പതിറ്റാണ്ട് മുമ്പ് നടന്ന സംഭവത്തിന്റെ പേരിൽ ഈ നിയമം ഇപ്പോഴും തുടരേണ്ടതുണ്ടോ എന്ന ചിന്തയായിരിക്കാം ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അല്ലേ. ശരിയാണ്, കാലം മാറിയതോടുകൂടി വിമാനത്താവളങ്ങളിലെ സ്കാനിംഗ് സാങ്കേതിക വിദ്യകളും വികസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ചില വിമാനത്താവളങ്ങളിൽ ഈ നിയമത്തിന് അയവ് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. UKയിലെ ചില വിമാനത്താവളങ്ങളിൽ അത്യാധുനിക സെക്യൂരിറ്റി സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതോടുകൂടി യാത്രക്കാർക്കിപ്പോ 2 ലിറ്റർ വരെ ദ്രാവകങ്ങൾ ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാനായിട്ടുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഇത് കംപ്ലീറ്റ് ആയിട്ടും പ്രായോഗികമായിട്ടില്ല എന്നതാണ് സത്യം. ബിക്കോസ് യൂറോപ്പിലെയും ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലെയും ഭൂരിഭാഗം വിമാനത്താവളങ്ങളും ഇപ്പോഴും പഴയ 100 മില്ലി ലിറ്റർ നിയമം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ വിമാനയാത്രയ്ക്ക് ഒരുങ്ങുന്ന സമയത്തുണ്ടല്ലോ, വിമാനത്താവളങ്ങളിലെ പരിശോധനയിൽ സമയം നഷ്ടപ്പെടാതിരിക്കാനായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ടും നിർദ്ദിഷ്ട ട്രാൻസ്പെയറന്റ് കുപ്പികളിൽ മാത്രം ദ്രാവകങ്ങൾ കരുതുന്നതാണ് ബുദ്ധി. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ്. സുഖിബോ ലിസണിംഗ് ടു ഓസ്ട്രിയ FM 90 നാടിനൊപ്പം നേട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അതെ, യാത്ര റിലാക്സിംഗ് ആകണം. ഇതാണ് പൊതുവെ നമ്മൾ കേട്ടിരുന്ന വിനോദയാത്രയെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെ. കാടും മേടും കടന്ന് പ്രകൃതിയോട് ഇണങ്ങിയുള്ള കുറച്ച് ദിവസങ്ങൾ, അല്ലെങ്കിൽ സൂര്യോദയവും അസ്തമയവും എല്ലാം ആസ്വദിക്കാനായിട്ട് പറ്റുന്ന മനോഹരമായിട്ടുള്ള കടൽ തീരങ്ങൾ, അതുമല്ലെങ്കിൽ ആഡംബര റിസോർട്ടുകളിലെ താമസം, ഭക്ഷണം, അങ്ങനെ നീളുന്നു വിനോദയാത്രയെ കുറിച്ച് മനസ്സിലൊതുക്കുന്ന കുറച്ച് ചിത്രങ്ങൾ. എന്നാൽ കാലം മാറുകയാണ്, അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ കോൺസെപ്റ്റുകളെല്ലാം മാറുന്നുണ്ട്. ഒറ്റയ്ക്കുള്ള യാത്രകൾ വരെ വർദ്ധിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉള്ളത്. പ്രത്യേകിച്ചും യുവതലമുറയുടെ ഇടയിൽ സോളോ ട്രിപ്പ് ഇന്നൊരു ട്രെൻഡ് ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഭയപ്പെടുത്തുന്ന ഇടങ്ങളിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കേട്ടോളൂ, അതും ഇന്നൊരു ട്രെൻഡ് തന്നെയാണ് കേട്ടോ. ഈ പ്രത്യേക തരം വിനോദയാത്രയ്ക്ക് ഒരു പേരും ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പേരാണ് ഡെയർക്കേഷൻ. ഡെയർ വെക്കേഷൻ എന്നീ ഇംഗ്ലീഷ് വേർഡ്സ് സംയോജിപ്പിച്ചാണ് ഡെയർക്കേഷൻ എന്ന വേർഡ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭയത്തെയും വെല്ലുവിളിയും നെഞ്ചോട് ചേർത്ത് സ്വന്തം പരിമിതികളെ മറികടക്കാനായിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ ഇത്. കംഫർട്ട് സോണുകളിൽ നിന്ന് മാറി ഉള്ളിലെ ഭയത്തെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക, അതിലൂടെ ഭയത്തെ മറികടക്കുക, അതാണ് ഡെയർക്കേഷൻ യാത്രകളെ ഉദ്ദേശിക്കുന്നത്. എന്തൊരു ഭീകരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലേ. ഇനി എന്താണ് ഡെയർക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഈ ട്രെൻഡിന് വലിയൊരു സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ലോകം മുഴുവൻ 2 വർഷത്തോളം അടച്ചിട്ട ജീവിതം നയിച്ചതിൽ നിന്നുള്ള വിരസതയെ മറികടക്കാനായിട്ട് പുതിയ യാത്രാ രീതികളെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ ഡെയർക്കേഷൻ. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഇത്തരം സാഹസിക യാത്രകളുടെ ദൃശ്യങ്ങൾക്ക് വലിയ പ്രചാരം നൽകിയതും ഈ ട്രെൻഡ് വളരാനായിട്ട് കാരണമായിട്ടുണ്ട്. അങ്ങനെ അത് ആഗോള തലത്തിൽ വലിയൊരു യാത്രാ സംസ്കാരമായി മാറി എന്ന് തന്നെ പറയാട്ടോ. മാത്രമല്ല, ഈ ഒരു ഡെയർക്കേഷൻ എന്നത് ഒരു സാധാരണ അഡ്വഞ്ചർ ടൂറിസം അല്ല. ഡെയർക്കേഷനിൽ ഓരോരുത്തരുടെയും വെല്ലുവിളികൾ വ്യത്യസ്തമായിരിക്കും കേട്ടോ. അതായത് ചലഞ്ചസ് ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് ഒറ്റയ്ക്ക് ഒരു ബാഗ് എടുത്ത് കുത്തനെയുള്ള ഒരു മലകയറ്റമായിരിക്കാം ഡെയർക്കേഷൻ. എന്നാലേ വേറെ ചിലർക്ക് മരുഭൂമിയിലൂടെയുള്ള യാത്ര, ആഴമേറിയിട്ടുള്ള ഗുഹകൾ കീഴടക്കൽ, പ്രകൃതിയുടെ വന്യതയിലേക്ക് തനിയെ ഇറങ്ങിത്തിരിക്കുക, കുത്തിയൊഴുകുന്ന നദികളിലൂടെ തുഴഞ്ഞു പോവുക, സബ് സീറോ ആറ്റിറ്റ്യൂഡിൽ ക്യാമ്പ് ചെയ്യുക തുടങ്ങിയ ഭയത്തെ ആവേശമാക്കി മാറ്റുന്നതെന്തും ഡെയർക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ യാത്രയും മനുഷ്യനിലെ മാനസികവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഉതകുന്നവയാണ് എന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല, ഡെയർക്കേഷൻ യാത്രകൾ മനുഷ്യരില് യൂ സ്ട്രെസ് അഥവാ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മുടെ ശ്രദ്ധ കൂട്ടാനായിട്ടും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, പേടിയെ അതിജീവിക്കുന്ന സമയത്ത് തലച്ചോറിൽ ഉണ്ടാകുന്ന ഈ മാറ്റം വലിയ മാനസിക ഉല്ലാസമാണ് നൽകുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനായിട്ടും ഉത്കണ്ഠ കുറയ്ക്കാനുമുള്ള ഒരു തെറാപ്പി ആയിട്ട് പോലും ഇന്ന് പല വിദഗ്ധരും ഇത്തരം നിയന്ത്രിതമായിട്ടുള്ള സാഹസിക യാത്രകളെ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ഡെയർക്കേഷൻ നടത്താനായിട്ട് വിദേശത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ധാരാളം സ്ഥലങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ ആണ് നമ്മുടെ സൻസ്കാർ വാലി ലഡാക്ക്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ -25 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിൽ ഉറഞ്ഞു പോയ സൻസ്കാർ നദിയിലൂടെയുള്ള നടപ്പ്, അതായത് ചടാ ട്രെക്ക്, ഡെയർക്കേഷന് പറ്റിയ ഒന്നാണ് കേട്ടോ. ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. കാൽച്ചുവട്ടിലെ മഞ്ഞുപാളികൾ എപ്പോൾ വേണമെങ്കിലും മാറാം എന്ന അവസ്ഥയിൽ കഠിനമായ തണുപ്പിനെ അതിജീവിച്ചുള്ള ഈ ഒരു യാത്ര കടുത്ത മാനസിക ശാരീരിക കരുത്ത് ആവശ്യപ്പെടുന്ന ഒന്നാണ്. രണ്ടാമത്തേതാണ് ചിറാപുഞ്ചി, മേഘാലയ. മഴയുടെ നാടായിട്ടുള്ള ചിറാപുഞ്ചിയിലെ സാഹസികരെ കാത്തിരിക്കുന്നത് ആഴമേറിയിട്ടുള്ള മലയിടുക്കുകളും കറുത്തിരുണ്ട ഗുഹകളുമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഗുഹാ ശൃംഖലകളിൽ ഒന്നായിട്ടുള്ള ക്രേം ലിയറ്റ് പ്രാ ഗുഹകളിലൂടെയുള്ള യാത്ര ഡെയർക്കേഷന് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് എന്ന് തന്നെ പറയാം. ലാസ്റ്റ് വൺ ആണ് ഋഷികേഷ്, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ അഡ്വഞ്ചർ തലസ്ഥാനമായിട്ടുള്ള ഋഷികേഷിലെ ഗംഗാ നദിയിലെ ഗ്രേഡ് 4-5 റാഫ്റ്റിംഗുകൾ, നീർക്കടലിലെ ക്ലിഫ് ജമ്പിംഗ്, മലയിടുക്കുകൾക്ക് മുകളിലൂടെയുള്ള ബംഗി ജമ്പിംഗ് എന്നിവ ഭയത്തിന്റെ പരകോടിയിൽ എത്തിക്കുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും സമ്മാനം. അപ്പോ എങ്ങനെ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഭയത്തെ നേരിടാനായിട്ട് അടുത്ത യാത്ര ഡെയർക്കേഷൻ ആയാലോ? നിങ്ങൾ എന്തായാലും അതിനെപ്പറ്റി കാര്യമായിട്ടിരുന്ന് ആലോചിച്ചോളൂ. നമുക്ക് എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കൂടി കേൾക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. യു ആർ ലിസണിംഗ് ടു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക.
2: മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുളിക്കും.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഒരു വിദേശ യാത്ര നടത്തണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ആഗ്രഹമാണോ? എങ്കിൽ ഒരിക്കലും നടക്കാത്ത ആഗ്രഹമായിട്ട് അതിനെ മാറ്റി നിർത്തേണ്ടതില്ല. വെറും 500 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജപ്പാനിലേക്ക് വിസ റെഡിയാണ് കേട്ടോ. ജപ്പാൻ പല രാജ്യങ്ങൾക്കും വിസ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ പൗരന്മാർക്കിപ്പോ വെറും 500 രൂപയ്ക്ക് ജാപ്പനീസ് വിസ ലഭിക്കുന്ന ഒന്നാണ് കേട്ടോ. ഇന്ത്യക്കാർക്കുള്ള വിസ ഫീസിലെ കിഴിവ് അതേപടി തുടരും എന്നാണ് ജാപ്പനീസ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് നിങ്ങൾ ജപ്പാൻ വിസിറ്റ് ചെയ്യാനായിട്ട് 10 ഇടുകയാണെങ്കിൽ വെറും 500 രൂപ ഫീസ് അടച്ച ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിലും ഇതിനായിട്ടൊരു VFS അല്ലെങ്കിൽ സർവീസ് ചാർജ് പ്രത്യേകം നൽകേണ്ടി വന്നേക്കാവുന്ന ഒന്നാണ് കേട്ടോ. ഇനി ആർക്കൊക്കെ 500 രൂപയ്ക്ക് വിസ ലഭിക്കും എന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് 500 രൂപ എന്ന കൺസെഷൻ ഫീസ് ബാധകമായിട്ടുള്ള ഒന്നാണ്. സിംഗിൾ എൻട്രി മൾട്ടിപ്പിൾ എൻട്രി വിസകൾക്ക് 500 രൂപ ഫീസ് ബാധകമാണ് കേട്ടോ. അതുപോലെ തന്നെ ജപ്പാൻ അടുത്തിടെ നിരവധി രാജ്യങ്ങൾക്കുള്ള വിസ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയെ ഈ ഒരു വർധനവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇനി എങ്ങനെ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാം എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം വിസ അപേക്ഷ ഫോം ഫിൽ ചെയ്യുക, പാസ്പോർട്ട്, ഫോട്ടോ, മറ്റാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്നിവ പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. ശേഷം ഫോമിൽ ഫ്ലൈറ്റ്, ഹോട്ടൽ, ബുക്കിംഗ് ഡീറ്റെയിൽസ് നൽകുക. അതിനുശേഷം ബാങ്ക് സ്റ്റേറ്റ്മെന്റും പൂർണ്ണമായ യാത്രാ പദ്ധതിയും സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ശേഷം അപേക്ഷ അടുത്തുള്ള VFS സെന്ററിലോ ഒഫീഷ്യൽ വിസ അപേക്ഷ കേന്ദ്രത്തിലോ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അവർ ഡോക്യുമെന്റ്സ് പരിശോധിച്ച ശേഷം വിസ നൽകുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഇനി ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ കുറഞ്ഞത് 6 മാസത്തെ സാധ്യതയുള്ള പാസ്പോർട്ട് വേണം, പൂരിപ്പിച്ച വിസ അപേക്ഷ ഫോം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഫ്ലൈറ്റ് ടിക്കറ്റുകളും ഹോട്ടൽ ബുക്കിംഗും ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, വരുമാന തെളിവ്, ഇത്രയാണ് മെയിൻ ആയിട്ടും വേണ്ട ഡോക്യുമെന്റ്സ്. നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും കൃത്യമാണെങ്കിൽ സാധാരണയായിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ വിസ പ്രോസസ് ചെയ്യപ്പെടും. എങ്കിലും അപേക്ഷകളുടെ എണ്ണത്തെയും പ്രോസസ് ചെയ്യുന്ന രേഖകളുടെ എണ്ണത്തെയും ആശ്രയിച്ച് ലഭിക്കുന്ന സമയം വ്യത്യാസപ്പെടാവുന്ന ഒന്നാണ് കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് ഫീസ് ഇളവ് വന്നത് എന്ന് നോക്കുകയാണെങ്കിൽ 2026 July 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങൾക്കുള്ള വിസ ഫീസ് ജപ്പാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഇന്ത്യക്കാർക്ക് 500 രൂപ എന്ന ഇളവ് തുടരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായൊരു കണക്ഷന്റെ അടയാളമായിട്ട് കാണുന്നുണ്ട്. ഇത് ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ജപ്പാനിലേക്കുള്ള യാത്ര മുൻപത്തേക്കാൾ കുറച്ചുകൂടി താങ്ങാനാവുന്നതാക്കി മാറ്റുന്നുണ്ട്. അപ്പോ ജപ്പാനിലേക്ക് പോണം എന്നുള്ള ആഗ്രഹം മനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റെഡിയാക്കി വെച്ചോളൂ. ആ ഒരു സ്വപ്നം അത്ര വിദൂരമല്ല. വിസ ലഭിക്കാനായിട്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് പ്രധാനമായിട്ടും വേണ്ടത് എന്നതിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത്. വിശേഷങ്ങളും അപ്ഡേഷൻസും ഒന്നും അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്ക്.

0: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: ലഹരി കഴിച്ച സ്വപ്ന ലോകത്തേക്ക് കറങ്ങി നടന്നു എന്നൊക്കെ വീരവാദം മുഴക്കുന്ന പലരെയും നാം ചുറ്റുപാടും കണ്ടിട്ടുണ്ടല്ലേ. എന്നാലേ ഒരു മീൻ കഴിച്ചിട്ട് സമാനമായ സിറ്റുവേഷനിലൂടെ കടന്നുപോയാലോ? അങ്ങനെയും ഒരു മത്സ്യമുണ്ട് കേട്ടോ. യെസ്, മത്സ്യം. ഡ്രീം ഫിഷ് എന്നാണ് ഈ ഒരു ലഹരി മത്സ്യത്തിന്റെ പേര് കേട്ടോ. സമുദ്രത്തിനടിയിൽ വിശാലവും നിഗൂഢവുമായ നിരവധി അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അവയിലൊരു അത്ഭുതമാണ്, ഒരു മിറക്കിളാണ് ഡ്രീം ഫിഷ് എന്നറിയപ്പെടുന്ന സലൈമ പോർജി മത്സ്യം. ഒറ്റ നോട്ടത്തിൽ ഒരു സാധാരണ മത്സ്യമാണെന്ന് തോന്നുമെങ്കിലും ഈ മീൻ ഒട്ടും സാധാരണക്കാരനല്ല കേട്ടോ. ഈ ഡ്രീം ഫിഷ് കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, 36 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഭ്രമാത്മകമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു വിചിത്ര മത്സ്യത്തെ കുറിച്ച് നൂറ്റാണ്ടുകളായിട്ട് ആളുകൾക്ക് അറിവുള്ളതാണ് കേട്ടോ. റോമൻ സാമ്രാജ്യ കാലത്ത് ആളുകൾ ഇത് ഉപയോഗിച്ചിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. ആധുനിക

പെട്ടുപോകും എന്ന് തന്നെ പറയാം. ഇത്തരം ഒരു പ്രത്യേകത ഉണ്ടെന്നറിഞ്ഞിട്ടും സലേമ പോർജി അല്ലെങ്കിൽ ഈ ഒരു ഡ്രീം ഫിഷ് ഇപ്പോഴും ലോകത്തിലെ പലയിടങ്ങളിലും പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ മേഖലയിൽ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പലരും ഇത് പരമ്പരാഗത വിഭവമായിട്ടാണ് തയ്യാറാക്കുന്നത് പോലും. എന്താലേ കിക്കോട് കിക്ക്! ലഹരി മത്സ്യം കഴിച്ചാൽ പിന്നെ 36 മണിക്കൂർ വിസ്മയ ലോകത്താണ്. ഞാൻ ഈ പറഞ്ഞു വന്നത് ഡ്രീം ഫിഷിനെ പറ്റിയാണ് കേട്ടോ. ആൽക്കഹോൾ ഉപയോഗിച്ച് ആളുകൾ കിക്കാവുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ മത്സ്യം കഴിച്ച് കിക്ക് ആവുക എന്ന് പറയുന്നത് കുറച്ച് കൗതുകം നിറഞ്ഞൊരു കാര്യം തന്നെയാണല്ലോ. എന്തായാലും ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ചേക്ക് ബ്രേക്കോടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ രാത്രികളെയും മനോഹരമാക്കാനായിട്ടുള്ള നിശാഗന്ധിയുമായിട്ട് ദാ തൊട്ടടുത്ത് ശ്രീശാന്ത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. സോ ഇന്നത്തേക്ക് എനിക്ക് ഇവിടെ നിന്ന് ബൈ പറയാനും കൂടെയുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം നല്ല കലക്കൻ ഇൻട്രസ്റ്റിംഗ് വിശേഷങ്ങളുമായിട്ട് ചേക്ക് ബ്രേക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക signing off.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മളിൽ പലരും ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെയാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മളേറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യർക്ക് നമ്മുടെ ഉള്ളിലെ കടലിരമ്പം കേൾക്കാൻ പറ്റില്ല. പുറമേ കാണുന്ന ചിരികൾക്കപ്പുറം നമ്മുടെ ഉള്ളിലെ മൗനത്തെ വായിച്ചെടുക്കാൻ അവർക്ക് കഴിയാത്ത വരുമ്പോഴാണ് സാമീപ്യം ഒരു ഭാരമായി മാറുന്നത്. നമ്മുടെ സന്തോഷങ്ങളിൽ മാത്രം പങ്കുചേരുകയും നമ്മുടെ സങ്കടങ്ങളുടെ ആഴം കാണാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് എത്ര ചേർന്ന് നിന്നാലും ഒരുതരം ശൂന്യത നമ്മെ വേട്ടയാടും. അവിടെയാണ് അകലങ്ങൾ മനോഹരമാകുന്നത്. നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കാത്ത ഒരു ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ എത്രയോ സമാധാനം നൽകുന്നതാണ് അവരിൽ നിന്നും പതുക്കെ നടന്നകലുന്നത്. കാരണം ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതിനേക്കാൾ ഭേദം ഏകാന്തതയുടെ കൂട്ടുകാരനാവുന്നതാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സൗഹൃദങ്ങൾ പലപ്പോഴും നമുക്കൊരു തണലാണ്. പക്ഷേ ചില സൗഹൃദങ്ങൾ ഒരു വേനൽ മഴ പോലെയാണ്. പെട്ടെന്ന് വരും, അങ്ങ് പെട്ടെന്ന് പോകും. നമ്മുടെ നിശബ്ദതയ്ക്ക് എന്താണ് അർത്ഥമെന്ന് ചോദിക്കാൻ മറന്നുപോകുന്ന ചില സൗഹൃദങ്ങളുണ്ട്. നാം വീണു പോകുമ്പോൾ കൈപിടിക്കാൻ ആരുമില്ലാതെ വരുന്ന ആ നിമിഷത്തിലാണ് പലപ്പോഴും ആ സൗഹൃദങ്ങളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയുക. നമ്മൾ എന്താണെന്ന് നിരന്തരം വിശദീകരിച്ചു കൊടുക്കേണ്ടി വരുന്ന, നമ്മുടെ കണ്ണീരിന് കാരണങ്ങൾ നിരത്തേണ്ടി വരുന്ന ബന്ധങ്ങളിൽ ആക്ച്വലി പ്രണയമോ സൗഹൃദമോ ഒന്നുമില്ല. അവിടെ നിന്ന് യാതൊരു പരാതിയുമില്ലാതെ നമ്മൾ പിന്തിരിഞ്ഞ് പോരണം. അത് ദേഷ്യം കൊണ്ടൊന്നുമല്ല, മറിച്ച് അവരെ അവരുടെ ലോകത്ത് സ്വതന്ത്രമായി വിടാനും നമ്മുടെ ഹൃദയത്തിൻ്റെ സമാധാനം വീണ്ടെടുക്കാനും വേണ്ടിയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ പ്രായത്തിൽ അകമറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മാത്രമല്ല, നിങ്ങളുടെ ഇരുണ്ട വശങ്ങളെയും ഭയങ്ങളെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്നിടത്താണ് പ്രണയം പൂർണ്ണമാകുന്നത്. എന്നാൽ നിങ്ങൾ ഒരാൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താക്കോൽ നൽകുകയും അയാൾ ആ വാതിലിന് പുറത്ത് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ എന്ത് ചെയ്യും അല്ലേ? നിങ്ങളുടെ തിളക്കമുള്ള ദിവസങ്ങളെ മാത്രം സ്നേഹിക്കുകയും നിങ്ങളുടെ ഉള്ളിലെ കൊടുങ്കാറ്റുകളെ ഭയപ്പെടുകയും ചെയ്യുന്ന പ്രണയം ക്രമേണ ഒരു ഇരുമ്പ് കൂട് പോലെയാകും. ശ്വാസം മുട്ടിക്കുന്ന അത്തരം ബന്ധങ്ങളിൽ നിന്ന് പടിയിറങ്ങാൻ ആക്ച്വലി ഒരു വലിയ ധൈര്യം വേണം. നമ്മുടെ ആത്മാവിനെ തൊടാൻ കഴിയാത്ത ഒരാൾക്ക് നമ്മുടെ ശരീരത്തെയോ ലൈഫിനെയോ സ്വന്തമാക്കാൻ ആവശ്യമില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം ആകുന്നുപോകൽ ഒരു വേദനയല്ല, അതൊരു വിടുതലാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മൾ ഉള്ളറിയാത്ത മനുഷ്യരോടൊപ്പം ജീവിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയോ? നമ്മൾ പതിയെ പതിയെ വലിയൊരു നടനോ നടിയോ ആയി മാറും. അവർക്കിഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ചിരിക്കാനും നമ്മൾ ശീലിക്കും. നമ്മുടെ യഥാർത്ഥ വികാരങ്ങളെ നമ്മൾ തന്നെ കഴുത്തഞ്ഞരിച്ച് കൊല്ലും. ആക്ച്വലി എന്തിനാണ് നാം ഇങ്ങനെ ചെയ്യുന്നത്? അവരെ നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടാണത്. പക്ഷേ ഒരാളെ നിലനിർത്താൻ വേണ്ടി നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്നത് എത്ര വലിയ ക്രൂരതയാണ്. മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് അനുയോജ്യമല്ലാത്ത ഒരു മുഖം മൂടി അണിയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ മുഖം മൂടി വലിച്ചെറിഞ്ഞ് തനിച്ച് നടക്കുന്നത്. അകന്നു പോവുക എന്നത് ഒരിക്കലും ഒരു തോൽവിയല്ല, അത് ഒരു തിരിച്ചറിവാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരാളിൽ നിന്ന് അകന്നു പോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വർഷങ്ങളുടെ ഓർമ്മകൾ, ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ, പങ്കുവച്ച ചിരികൾ എല്ലാം ഉപേക്ഷിച്ച് നടന്നു പോകുമ്പോൾ നെഞ്ചിലൊരു പിടപ്പുണ്ടാവും. പലരും ഇതിനെ അഹങ്കാരമെന്നോ വാശിയെ നോക്കി വിളിച്ചേക്കാം. എന്നാൽ സ്വന്തം ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെടുക്കുന്ന ഏറ്റവും മനോഹരമായ തീരുമാനമാണത്. ആരും കാണാതെ, ബഹളങ്ങളില്ലാതെ പതുക്കെ പതുക്കെ അവരിൽ നിന്ന് അകലുക. നമ്മുടെ സ്നേഹം അവർക്ക് ബാധ്യതയാകാതിരിക്കാൻ, അവരുടെ സാമീപ്യം നമുക്ക് വേദനയാകാതിരിക്കാൻ. ചിലയിടങ്ങളിൽ നമ്മൾ നിശബ്ദരായി പിന്മാറുന്നത് എല്ലാവർക്കും നല്ലതാണ്. ആ മൗനത്തിന് 1000 വാക്കുകളേക്കാൾ ശക്തിയുണ്ട്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, അർത്ഥമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് അകന്നു മാറുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ഒരു ശൂന്യതയിലാണെന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ സത്യം അതല്ല. നമ്മൾ ചെന്നെത്തുന്നത് അതിമനോഹരമായ ഒരു ഏകാന്തതയിലാണ്. ആൾക്കൂട്ടത്തിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനേക്കാൾ എത്രയോ സുന്ദരമാണ് നമ്മളെ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഈ ഏകാന്തത. അവിടെ നമ്മളെ വിമർശിക്കാൻ ആരുമില്ല, നമ്മുടെ സങ്കടങ്ങൾക്ക് കണക്ക് ചോദിക്കാൻ ആരുമില്ല. രാത്രിയിലെ ഈ കാറ്റും ആകാശത്തെ നക്ഷത്രങ്ങളും പിന്നെ നമ്മുടെ സ്വന്തം ചില ചിന്തകളും മാത്രമാവും കൂട്ടിന്. ശരിയായ മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതുവരെ അറിയിക്കാത്തവർക്കായി ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നിടാതിരിക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നിങ്ങൾ വളരെ ആഴമുള്ള ഒരു പുഴ പോലെയാണ്. നിങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറുള്ളവർ മാത്രം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാൽ മതി. അല്ലാത്തവർ വരികയും ഉപരിതലത്തിൽ മാത്രം തൊട്ടുതലോടി കടന്നു പോവുകയും ചെയ്യട്ടെ. അവരോട് പരിഭവിക്കേണ്ടതില്ല, അവരെ പഴിക്കേണ്ടതില്ല. അവരുടെ ലോകം അത്ര മാത്രമേ ഉള്ളൂ എന്ന് കരുതി പുഞ്ചിരിയോടെ യാത്രയാക്കുക. നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന, നിങ്ങളുടെ നിശബ്ദതയെപ്പോലും പ്രണയിക്കുന്ന ആ ഒരാൾ കാലത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാവും. അതുവരെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നവരിൽ നിന്ന് പതുക്കെ അകലം പാലിക്കുക. അകമറിയുന്നില്ലെങ്കിൽ അകന്നകന്ന് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

Gama bani zaga.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.